പ്രഭാഷകൻ ആൾക്കൂട്ടത്തോട് ചോദിച്ചു, ഒരു കുളക്കരയിൽ 5 തവളകൾ ഇരിക്കുന്നു, ഒരെണ്ണം കുളത്തിലേക്ക് ചാടാൻ തീരുമാനിച്ചു, ബാക്കി എത്ര എണ്ണം കരയിലുണ്ട്? അവർ ഒരു സംശയം കൂടാതെ പറഞ്ഞു, 4. പ്രഭാഷകൻ പറഞ്ഞു, ഇത് കണക്കിലെ ചോദ്യമല്ല, ജീവിതത്തിലെ ചോദ്യമാണ്. ആർക്കും ഒരുത്തരവും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം തുടർന്നു, ശരിയുത്തരം 5 തന്നെയാണ്. 5 തവളകളും കരയിൽ തന്നെ ഇരിപ്പുണ്ട്. ചാടാൻ തീരുമാനമെടുത്ത തവള ചാടിയില്ല. ജീവിതം ഗാലറിയല്ല, കളിക്കളമാണ്. മറ്റാരുടെയെങ്കിലും കളി ആസ്വദിച്ച് കൈയടിച്ച് മടങ്ങുന്നവർക്ക് സ്വന്തമായ അഭിമാന മുഹൂർത്തങ്ങളൊന്നും ഇല്ല. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഒക്ടോബർ 10, കൊല്ലവർഷം 1202, കന്നി 24, ശനിയാഴ്ച. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. എല്ലാ വർഷവും ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ശാരീരികാരോഗ്യം പോലെ തന്നെ മാനസികാരോഗ്യവും ഏതൊരു മനുഷ്യന്റെയും സന്തോഷകരമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന ബോധവൽക്കരണം നൽകുകയാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. മാനസികാരോഗ്യത്തെക്കുറിച്ച് സമൂഹത്തിലുള്ള തെറ്റിദ്ധാരണകളും ഭയവും മാറ്റിയെടുക്കാനും മാനസിക വിഷമതകൾ അനുഭവിക്കുന്നവർക്ക് കൃത്യമായ പിന്തുണയും സഹാനുഭൂതിയും ഉറപ്പാക്കാനും ഈ ദിനാചരണം സഹായിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. Studio clock ഇപ്പോൾ സമയം 7 മണി. The time is 7 o'clock.

ஜோ. ஹாய் ஹலோ, குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே ஏலிக்குட்டி. அங்கே 7 மணி சமயம் கழிஞ்சப்பழத்தேக்கும் ഇന്നത്തെ ஒரு ദിവസത്തിന്റെ ഒരുപാട് അപ്ഡേഷൻസും വിശേഷങ്ങളും ഒക്കെ പറയാനായിട്ട് ഈ സാറ്റർഡേ മോർണിംഗ് നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്യുകയാണ് കേട്ടോ. ഇനി 10 മണി വരെ ഞാനിവിടെ ഉണ്ടാവും. ഒരുപാട് വിശേഷങ്ങളും ഒരുപാട് അപ്ഡേഷൻസും ഇൻഫർമേഷൻസും ഒക്കെ നിങ്ങൾക്ക് തരാനായിട്ട്. സോ ഫൈനലി നമ്മളുടെ ഒരു കുറച്ച് നീണ്ട ഒരു വീക്കിന് ശേഷം നമ്മൾ വീക്കെൻഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നോക്കുവാണെങ്കിൽ സെക്കൻഡ് സാറ്റർഡേ ആണ്, മോസ്റ്റ് പ്രോബബ്ലി എല്ലാവർക്കും അവധിയായിട്ടുള്ള ഒരു ദിവസമാണ്. സോ ഒരു ലേസി മോർണിംഗ് ആവാൻ ചാൻസ് ഉള്ള ഒരു ഡേ കൂടിയാണ് ഈ പറയുന്ന സെക്കൻഡ് സാറ്റർഡേ മോർണിംഗ് എന്ന് പറയുന്നത്. കാരണം യൂഷ്വലി എല്ലാവർക്കും ഒക്കെ ഒരു അവധി കിട്ടുന്ന ദിവസമാണല്ലോ. സോ ദാറ്റ് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടി ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ വീക്കെൻഡ് പ്ലാൻസ് അറേഞ്ച് ചെയ്ത ആളുകളുണ്ടാവാം, അല്ലെങ്കിൽ ഈ 2 ദിവസം ഫ്രീ ആയിട്ട് കിട്ടിയതല്ലേ, വീട്ടിൽ തന്നെ ഇരുന്ന് ചില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവാം. അതല്ലെങ്കിൽ ഓക്കെ, എന്തായാലും ഇത്രയും ദിവസം ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഇന്നും കൂടി മടി പിടിച്ചിരിക്കേണ്ട എന്ന് വിചാരിച്ച് രാവിലെ എണീറ്റ് ജിമ്മിനും ജോഗിങ്ങിനും ഒക്കെ പോകുന്ന ഒരുപാട് ആളുകളുണ്ടാവാം അല്ലേ. സോ എല്ലാവരോടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഗുഡ് മോർണിംഗ് വിഷസ് ആണ് എനിക്ക് ഇന്നത്തെ മോർണിംഗ് മോജോയിൽ ആദ്യം തന്നെ പറയാനായിട്ടുള്ളത്. സോ ഫൈനലി വി ഹാവ് റീച്ച്ഡ് ദ വീക്കെൻഡ്, റൈറ്റ്? സോ എവറി new morning brings new potential, but if you wake up with a positive mindset, today can be your best day yet ennoru quote undu ṭo. Adayathu oro pudhiya prabhadavum pudhiya sadhyathagalanu kondu varunathu, ennal oru positive chindiyodeyana ningal unarunnathengil innathe divasam ningalude jeevithathile ettavum mikacha onnayi maati edukkam ennaanu njan nerthe parnittundirunna oru quote malayalathil parnittundengil undava, which means ella divasavum oro new ഓപ്പർച്യൂണിറ്റീസ് ആണ്, ന്യൂ പ്രതീക്ഷകളാണ്. സോ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടിയിട്ട് അങ്ങ് കിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് ഈ ജീവിതത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ഡേ ആക്കി മാറ്റിയെടുക്കാൻ ആർക്ക് സാധിക്കും? നമുക്ക് തന്നെയാണ് സാധിക്കത്തുള്ളൂ. സോ നമുക്കിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡേ വേണോ, നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഡേ വേണോ, ലേസി ആയിട്ടുള്ള ഡേ വേണോ, അതോ സൂപ്പർ എനർജറ്റിക് ആയിട്ടുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഡേ വേണോ എന്ന് ആര് തീരുമാനിക്കാം? നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കാം. അതൊന്ന് ആലോചിച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു പാട്ട് കേൾക്കാം. മോർണിംഗ് മോ ജോയൽസ് ഒക്കെ പോകേണ്ടത് നിങ്ങൾ ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ബൈ ദി വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

യെസ് നമ്മുടെ ചിത്ര ചേച്ചി പാടിയിട്ടുണ്ടായിരുന്നൊരു ബ്യൂട്ടിഫുൾ പാട്ടാണ് നമ്മളിപ്പോ കേട്ടത്. ആൻഡ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ഏലക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 7 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. ഇന്ന് ഒക്ടോബർ 10th ഒരു സാറ്റർഡേ മോർണിംഗ്, അങ്ങനെയാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, ഒരു സെക്കൻഡ് സാറ്റർഡേ മോർണിംഗ് അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? എന്നാൽ അതും അല്ല. ഇന്ന് നമ്മൾ എല്ലാവരും വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അങ്ങനെ ഒരു ദിവസമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചാൽ അങ്ങനെ ഒരു ദിവസമുണ്ട്. ഇന്ന് വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ദിവസമാണ് കേട്ടോ. തിരക്ക് പിടിച്ച് ഓടാണല്ലോ നമ്മൾ എല്ലാവരും ജീവിതത്തിൽ എന്തോ വെട്ടിപ്പിടിക്കാനായിട്ട്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരാളുണ്ട്, അതാണ് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതും കെയർ കൊടുക്കേണ്ടതും ആർക്കാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ആണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഈ ഒരു ദിവസം, വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ. ഈ ഒരു ദിവസം ആദ്യമായിട്ട് ആചരിച്ചു തുടങ്ങിയത് ബാക്ക് ഇൻ 1992 കേട്ടോ. നമ്മുടെ വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്ത് ആണ് എന്ന ആഗോള സംഘടനയായിരുന്നു. മാനസിക ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ച് ലോകമെമ്പാടും അവയർനെസ് വളർത്താൻ വേണ്ടിയിട്ട് ഈ ഒരു ദിവസം ഔദ്യോഗികമായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. ലേറ്റർ നമ്മുടെ WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇതിനൊരു പൂർണ്ണ പിന്തുണ നൽകി ഒപ്പം ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു വർഷത്തെ നമ്മുടെ വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലിവ്ഡ് എക്സ്പീരിയൻസസ് ഹേർഡ് റിയൽ വോയിസസ് റിയൽ ചേഞ്ച് എന്നുള്ളതാണ്. അത് വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും റിയൽ എക്സ്പീരിയൻസസ് എന്തൊക്കെയാണെന്ന് കേട്ട് അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഇതിനൊരു ബേസിക് ലൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മാനസിക ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന സ്വന്തം അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ഒക്കെ കേൾക്കാനും അതിലൂടെ യഥാർത്ഥ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാനും ഒക്കെയാണ് ഈ ഒരു വർഷം ഊന്നൽ കൊടുക്കുന്നത്. ഞാൻ പറയുകയാണ് അല്ലെങ്കിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ചിലപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ നമ്മുടെ മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ എല്ലാവരും നോക്കുവാണെങ്കിൽ വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന ആളുകളാണ്. ആ ഒരു ജോബിലുണ്ടാവുന്ന സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ വളരെ കൂടുതലാണ്. ജോബ് റിലേറ്റഡ് മാത്രമല്ല, നമ്മുടെ ലൈഫിലാണെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് സ്ട്രെസ്ഫുൾ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ടേക്ക് എ പോസ്, എന്നിട്ട് ഒരു കുറച്ച് സമയം കൊടുക്കുക, ഒന്ന് പതുക്കെ എങ്ങനെ അതിനെ നമുക്ക് സോർട്ട് ചെയ്യാം എന്നുള്ളതൊന്ന് ഫിഗർ ഔട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി ഈസിയായി മാറും. നമ്മളുടെ ബ്രെയിനിനും അതൊരു റിലാക്സേഷൻ ആയിരിക്കും, നമ്മുടെ മനസ്സിനും അതൊരു റിലാക്സേഷൻ ആയിരിക്കും. നമ്മുടെ ഹെൽത്തിന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. സോ വൈ ഷുഡ് വി പ്രൊമോട്ട് ദിസ് ഡേ എന്ന ഒരു ചോദ്യം നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആദ്യം തന്നെ പറയാനായിട്ടുള്ളത് ബ്രേക്കിംഗ് ദി സ്റ്റിഗ്മ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ദിവസം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതായത് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവരെ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടുവരുന്നുണ്ട്. സോ ആ ഒരു പ്രവണത മാറ്റാനും അതുപോലെ തന്നെ നമ്മൾക്ക് അവർക്ക് സംസാരിക്കാനൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാനും ഒക്കെ ഈ ഒരു ദിവസം നമ്മളോട് പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എൻകറേജിങ് ഹെൽപ്പ് സീക്കിംഗ് പീപ്പിൾ, അതായത് ഇപ്പോൾ ഫിസിക്കൽ ഹെൽത്തിനെ പോലെ തന്നെ മെന്റൽ ഹെൽത്തും വളരെ പ്രധാനമാണ്. അപ്പോൾ നമ്മളുടെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് പരിചയമുള്ള ഒരാൾ, അങ്ങനെയുള്ള ആളുകളായിരിക്കുമല്ലോ നമ്മളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നുണ്ടാവുക. സോ സപ്പോസ് അവർ ലൈഫിലൊരു ഭയങ്കര ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമായിരിക്കും, അവർക്ക് ആദ്യം തോന്നുന്നു നമ്മളെ വിളിക്കാനായിട്ടായിരിക്കാം. നമ്മളോടൊന്ന് ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒരു റിലാക്സേഷൻ തോന്നിയിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരക്ക് പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞ് അവരെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പിന്നീടായിരിക്കും അത് റിഗ്രറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്ന് നമ്മൾ അവരോട് സംസാരിച്ചിരുന്നുവെങ്കിൽ, നമുക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റിയേനെ എന്നുള്ളത്. അതുപോലെ തന്നെ പരസ്പര സ്നേഹവും പിന്തുണയും ഒക്കെ വളർത്താനും ഈ ഒരു ഡേ നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് കൂടെയുള്ളവരുടെ മാനസിക സമ്മർദ്ദങ്ങളും വിഷമങ്ങളും ഒക്കെ മനസ്സിലാക്കാനും അവർക്കൊരു താങ്ങായിട്ട് നിൽക്കാനും ഒക്കെ ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സോ ഒരു മെസ്സേജൊക്കെ ഈ ഒരു ദിവസത്തെ പറ്റി പറയുകയാണെങ്കിൽ, യുവർ മെന്റൽ ഹെൽത്ത് ഈസ് എ പ്രയോറിറ്റി, യുവർ ഹാപ്പിനെസ് ഈസ് എസെൻഷ്യൽ, യുവർ സെൽഫ് കെയർ ഈസ് നെസസിറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ട്. അതായത് നമ്മുടെ മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തെ സന്തോഷിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വയം മനസ്സിനും കുറച്ചധികം സ്നേഹവും പരിഗണനയും ഒക്കെ ഒന്ന് നൽകണേ എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ഈ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിൽ. ആൻഡ് ഒരു ഫൺ ഫാക്ട് എന്ന നിലയിൽ എനിക്ക് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കുറച്ച് സ്ട്രെസ്ഫുള്ളായിട്ട് തോന്നുവാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ നമ്മൾ വളരെ പബ്ലിക്കായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നൊക്കെ ആരെങ്കിലും പറയാൻ ചാൻസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും വീട്ടിലേക്ക് ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ മൈൻഡിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഒന്ന് ഉറക്കെ ചിരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഒരു പരിധി വരെ നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ.
സോ എന്താ പറയുക, ടേക്ക് എ ഡീപ് ബ്രത്ത് ആൻഡ് സ്മൈൽ ഗൈസ്. എന്തിനാണ് ഇത്ര തിടുക്കം കൂട്ടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്? നമുക്ക് സമയമുണ്ട് എന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആൻഡ് ഇതിൽ പോകണമെന്നല്ല, എങ്കിലും നമുക്ക് സമയമുണ്ട് നമ്മുടെ ലൈഫിൽ. നമ്മളൊന്നെല്ലാം ഒന്ന് കറക്റ്റായിട്ടൊന്ന് പാറ്റേൺ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ സ്ലോ ആൻഡ് ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നതാണ്. സോ വൺസ് അഗെയിൻ ഐ വിഷ് ഹാവ് എ പീസ്ഫുൾ ആൻഡ് പോസിറ്റീവ് സാറ്റർഡേ ടുഡേ.

0: ആശ്രയഎഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലോക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലോക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജന ക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ് സി എസ് സി ഡൽഹിയെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ജാർഖണ്ഡിലെ ദിയോഗർ സന്ദർശിക്കും. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. അതിവേഗം മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ തങ്ങളുടെ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്നും പുതിയ സാങ്കേതിക വിദ്യകൾ സ്വായത്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് വേൾഡ് സ്കിൽസ് മത്സരത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീം അംഗങ്ങളുമായി ഇന്നലെ ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ആശയവിനിമയത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. ആഗോളതലത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരാർത്ഥികളെ അഭിനന്ദിച്ച അദ്ദേഹം അന്താരാഷ്ട്ര വിപണിയുടെ ആവശ്യങ്ങൾക്കനുസൃതമായി കഴിവുകൾ വികസിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു. ഇന്ത്യയെ മാനവ വിഭവശേഷിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുന്നതിന് യുവാക്കളും സർക്കാരും പരിശീലന സ്ഥാപനങ്ങളും ഏകോപിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്രധാനമന്ത്രി ഊന്നിപ്പറഞ്ഞു.
2: हमने अपने आप को भी टेक्नोलॉजी की दृष्टि से विश्व में जो नए नए बदलाव आ रहे हैं बदलाव की दृष्टि से अपने आप को ढालना पड़ता है. आपके पास क्या है, कितनी डिग्रियां हैं, उसका अपना महत्व है ही, लेकिन आपको आता क्या है उसका जवाब है स्किल. जीवन में कोई न कोई स्किल होना चाहिए, तब जाकर के आप काफी कॉन्ट्रीब्यूट कर सकते हैं.
1: ദേശീയ സുരക്ഷ സായുധ സേനയുടെ കരുത്തിൽ മാത്രം അധിഷ്ഠിതമല്ലെന്നും പ്രതിരോധ മേഖലയിലെ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചേഴ്സ് ചാമ്പ്യൻസ് അവാർഡ്ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതികവിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൌമാരക്കാരായ പെൺകുട്ടികളുടെ ആരോഗ്യം, പോഷകാഹാരം, സമഗ്ര വികസനം എന്നിവയ്ക്ക് കൂടുതൽ മുൻഗണന നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ ദേശീയ സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അംഗനവാടികളെ ജനപങ്കാളിത്തത്തിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കണമെന്നും വനിതാ സുരക്ഷയ്ക്കായി കുട്ടികൾക്ക് പ്രായത്തിനനുയോജ്യമായ ബോധവൽക്കരണം നൽകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. ശുചിത്വഭാരത ദൌത്യത്തിൽ വനിതാ ശിശുവികസന വകുപ്പുകൾ സജീവമായി പങ്കാളികളാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ, ഒരു ജില്ല ഒരു ഉൽപ്പന്നം തുടങ്ങിയ പദ്ധതികൾ വനിതാ ശാക്തീകരണത്തിനായി പ്രയോജനപ്പെടുത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഇന്ന് നടത്താനിരുന്ന സി ജെ പിയുടെ പ്രതിഷേധ പരിപാടിക്ക് ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. മുൻകാലങ്ങളിലെ മാർഗനിർദ്ദേശ ലംഘനങ്ങളും പൊതുസുരക്ഷാ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മേഖലയിൽ നിരോധനാജ്ഞ നിലവിലുണ്ട്. പ്രതിഷേധങ്ങൾക്കും മറ്റു പരിപാടികൾക്കും കുറഞ്ഞത് 10 ദിവസം മുമ്പ് അപേക്ഷ സമർപ്പിക്കണമെന്ന് ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ നൂപുർ പ്രസാദ് അറിയിച്ചു. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി ജൻപത്, രാജീവ് ചൌക്ക്, ന്യൂഡൽഹി എന്നിവയുൾപ്പെടെ 45 മെട്രോ സ്റ്റേഷനുകളുടെ കവാടങ്ങൾ ഇന്ന് വൈകിട്ട് 6 വരെ അടച്ചിടും. സരായ്ക്കാലെ ഖാൻന്യൂ അശോക് നഗർ റൂട്ടിലെ നമോ ഭാരത് ട്രെയിൻ സർവീസുകൾ രാത്രി 10 വരെ നിർത്തിവച്ചു. ഡൽഹിയിലെ 7 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളിലായി 334 ജി ആർ പി ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. പ്രധാന മേഖലകളിൽ ഗതാഗത നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തും. പശ്ചിമബംഗാളിലും അസമിലും നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിക്ക് ജയം. തമിഴ്നാട്ടിലെ 2 നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണകക്ഷിയായ തമിഴക വെട്രി കഴകം വിജയിച്ചു. പുതുച്ചേരിയിലെ തട്ടാഞ്ചാവടി മണ്ഡലത്തിൽ ഭരണകക്ഷിയായ ഓൾ ഇന്ത്യ എൻ ആർ കോൺഗ്രസ് വിജയം നിലനിർത്തി. പശ്ചിമബംഗാളിലെ നന്ദിഗ്രാം, റെജിനഗർ നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അതേസമയം ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ ജയം എൻ ഡി എ മുന്നണിയുടെ സദ്ഭരണത്തോടുള്ള പിന്തുണയാണ് വ്യക്തമാക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരള നിയമസഭയുടെ അടുത്ത സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസമായിരിക്കും സഭ സമ്മേളിക്കുകയെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോവ്മെന്റ് ഭേദഗതി ബിൽ എന്നിവ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. കേരള സർക്കാരിന്റെ ആദ്യ 100-ദിന കർമ്മ പദ്ധതിയിൽ ലക്ഷ്യമിട്ട 588 പദ്ധതികളിൽ 568 എണ്ണവും പൂർത്തിയാക്കിയെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ബാക്കിയുള്ള 20 പദ്ധതികൾ 90% പൂർത്തീകരിച്ചതായും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ഈ മാസം 15 മുതൽ ഡിസംബർ 31 വരെ ജനസ്പർശം ഫയൽ അദാലത്ത് സംഘടിപ്പിക്കും. വയോജന ക്ഷേമ വകുപ്പ് ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മുതിർന്ന പൌരന്മാരുടെ വിവരശേഖരണത്തിനായി സർവേ ആരംഭിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. ഒക്ടോബർ 2 മുതൽ ആരംഭിച്ച ക്യാമ്പയിനിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിൻ ഊന്നൽ നൽകുന്നു. തയ്യാറെടുപ്പ് ഘട്ടത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രാലയത്തിലെയും മീഡിയ യൂണിറ്റുകളിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
4: സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് വൻകുതിപ്പാണ് രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപ് പൂർണ്ണമായും ഇറക്കുമതിയെ ആശ്രയിച്ചിരുന്ന ഈ മേഖലയിൽ ഇന്ത്യ ഇന്ന് ചിപ്പുകളുടെ ഉൽപാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. ഇലക്ട്രോണിക്സ്, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാനും ആഗോളതലത്തിൽ പ്രധാന ഹബ്ബാക്കി മാറ്റാനുമായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സുപ്രധാന പദ്ധതിയാണ് ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ. ലോക സെമി കണ്ടക്ടർ വ്യവസായത്തിലെ വിശ്വസനീയമായ ഉൽപാദന കേന്ദ്രമായി രാജ്യം മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു. ഒന്നാം ഘട്ടത്തിന്റെ വൻ വിജയത്തെ തുടർന്ന് സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ സെമികോൺ 2.0 പ്രഖ്യാപിക്കുകയും ഇതിനായി 1.27 ലക്ഷം കോടി രൂപ വകയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ ബോധവൽക്കരണം നടത്തുന്നതിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നവർക്ക് പിന്തുണ ഉറപ്പാക്കുന്നതിനുമായി വേൾഡ് ഫെഡറേഷൻ ഫോർ മെന്റൽ ഹെൽത്തിന്റെ നേതൃത്വത്തിൽ ലോകാരോഗ്യ സംഘടനയുടെ പിന്തുണയോടെയാണ് എല്ലാ വർഷവും ഒക്ടോബർ 10 മാനസികാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റിനിർത്തി വിഷമതകൾ തുറന്നു പറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC SSC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. റാഞ്ചി 2020 ഇന്ത്യക്കെതിരെ വെസ്റ്റിൻഡീസിന് 6 വിക്കറ്റ് ജയം. ഇന്ത്യ ഉയർത്തിയ 250 റൺ വിജയലക്ഷ്യം 9 പന്ത് ബാക്കി നിൽക്കെ 4 വിക്കറ്റ് നഷ്ടത്തിൽ വിൻഡീസ് മറികടന്നു. ക്യാപ്റ്റൻ ഷായ് ഹോപ്പിന്റെ സെഞ്ചുറി മികവിലാണ് വിൻഡീസ് വിജയിച്ചത്. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ നടക്കും. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെൽ അവി വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹപൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. മാറുന്ന സാങ്കേതികവിദ്യയ്ക്കനുസരിച്ച് യുവാക്കൾ കഴിവുകൾ നിരന്തരം മെച്ചപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജന്തർ മന്ദറിൽ പ്രതിഷേധം നടത്താൻ ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 57 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് അടച്ചിടും. കേരളത്തിൽ നിയമസഭാ സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. വയോജനക്ഷേമ വകുപ്പിനായുള്ള ബിൽ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇന്ത്യൻ സൂപ്പർ ലീഗ് 2026-27 സീസണ് ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു എഫ്സി എസ്എസ്സി ഡൽഹിയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
5: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗൽഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: Mojo.
1: Once again, welcome back to Morning Mojo. With me, RJ Elikuti. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുകയാണ്. ഒക്ടോബർ മാസം 10-ാം തീയതി ഒരു സെക്കൻഡ് സാറ്റർഡേ ആയിട്ടുള്ള ഇന്നത്തെ ഒരു ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റികൾ നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത കൂടിയുള്ള ദിവസമാണ് കേട്ടോ ഇന്നത്തെ ഒരു ദിവസം. വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ആണ്, ലോക ദേശാടന പക്ഷി ദിനം. നമ്മുടെയൊക്കെ ആകാശത്തിലൂടെ അത്ഭുതകരമായുള്ള ദൂരങ്ങൾ താണ്ടി സഞ്ചരിക്കുന്ന അതിഥികളാണ് ഈ പറയുന്ന ദേശാടന പക്ഷികൾ എന്ന് പറയുന്നത് കേട്ടോ. സോ വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ഔദ്യോഗികമായിട്ട് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത് 2006 യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമിന്റെ കീഴിലുള്ള ഒരു കൺവെൻഷൻ ഓൺ ദി കൺസർവേഷൻ ഓഫ് മൈഗ്രേറ്ററി സ്പീഷീസ് ഓഫ് വൈൽഡ് ആനിമൽസും ആഫ്രിക്കൻ യുറേഷ്യൻ മൈഗ്രേറ്ററി വാട്ടർ ബേർഡ് എഗ്രിമെന്റും ചേർന്നുകൊണ്ടാണ് ഈ ഒരു ദേശാടന പക്ഷികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിനായിട്ട് ഈ ഒരു അന്താരാഷ്ട്ര ദിനം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം ഇതിനെ വളരെ ഷോർട്ട് ഫോമായിട്ട് പറയുകയാണെങ്കിൽ UNEP ആൻഡ് CMS AEWA എന്നാണ് അതിനെ ഷോർട്ടായിട്ട് പറയുന്നത്. ഞാനിപ്പോൾ ആ വലിയ പേര് പറഞ്ഞില്ലേ, അതിനെ ഷോർട്ടായിട്ട് നമ്മൾ അങ്ങനെയാണ് പറയുന്നത്. സോ ഇവരെല്ലാവരും കൂടി കൂടിയിട്ടാണ് നമ്മുടെ ദേശാടന പക്ഷികളുടെയും അവരുടെ ആവാസ വ്യവസ്ഥയുടെയും സംരക്ഷണത്തിനായിട്ട് ഈ ഒരു അന്താരാഷ്ട്ര ദിനം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ വർഷത്തെ വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേയുടെ തീം എന്ന് പറയുന്നത് എവറി ബേർഡ് കൗണ്ട്സ് യുവർ ഒബ്സർവേഷൻസ് മാറ്റർ എന്നുള്ളതാണ്. ഓരോ പക്ഷിയും വിലപ്പെട്ടതാണ്, സോ നമ്മുടെ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടവയാണ് എന്നുള്ളതാണ് ഈ ഒരു തീമിലൂടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സാധാരണ ജനങ്ങളുടെ ഒരു പങ്കാളിത്തവും അതുപോലെ തന്നെ പക്ഷി നിരീക്ഷണങ്ങളും ദേശാടന പക്ഷികളെ സംരക്ഷിക്കുന്നതിൽ എത്രത്തോളം സഹായിക്കുന്നുവെന്ന് ഈ ഒരു വർഷം ഊന്നി പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു വർഷം അല്ലെങ്കിൽ ഈ ഒരു ദിവസം നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യകതയെപ്പറ്റി സംസാരിക്കുകയാണെങ്കിൽ പ്രൊമോട്ടിങ് ഹാബിറ്റാറ്റ്സ് ആണ്, അതായത് ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, പ്രൊട്ടക്റ്റിംഗ് ഹാബിറ്റാറ്റ്സ് എന്നുള്ളതാണ് കേട്ടോ. അതായത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനവും മരങ്ങൾ വെട്ടി നശീകരണവും ഒക്കെ കാരണം പക്ഷികൾക്ക് സഞ്ചരിക്കാനും അതുപോലെ തന്നെ ചേക്കേറാനുമായിട്ടുള്ള ഇടങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. സോ ഇതിനെതിരെ ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പക്ഷികൾ രാജ്യങ്ങളുടെ അതിർത്തികൾ നോക്കിയല്ല അവരിങ്ങനെ സഞ്ചരിച്ചു. സോ അതിനാൽ തന്നെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഒത്തൊരുമിച്ച് ഇവയെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യം ഓർമ്മിപ്പിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം പ്രൊമോട്ട് ചെയ്യുന്നത് കേട്ടോ. സോ പക്ഷികളെ പറ്റി പറയുകയാണെങ്കിൽ അതിരുകളില്ലാത്ത ആകാശങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനോഹരമായിട്ടുള്ള അതിഥികൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു ലോകം ഉറപ്പാക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡേ ഒരുമിച്ച് ചേരാം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പം ഓരോരോ ദേശാടന പക്ഷികളെ പറ്റിയിട്ടുള്ളതും അവരുടെ സ്പെഷ്യലൈസേഷൻസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഭയങ്കരമായിട്ട് അതിശയം തോന്നും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ആർട്ടിക് ടെറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പക്ഷിയുണ്ടായി, അത് ഏകദേശം 70,000 കിലോമീറ്റർ അധികം ദൂരമാണ് കേട്ടോ സഞ്ചരിക്കാറുള്ളത്. അതായത് അവരുടെ ജീവിതകാലത്ത് ചന്ദ്രനിലേക്കും തിരിച്ചുമുള്ള ദൂരത്തിന് തുല്യമായിട്ടുള്ളൊരു യാത്ര അവർ പറന്ന് തീർക്കുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാനൊക്കെ ആയിട്ട് പറ്റും. സോ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു ഡേനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ഇവൻറ്റും നമ്മളുടെ ഈ ഒരു ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. അതിനെപ്പറ്റിയൊക്കെ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുണ്ട് മോർണിംഗ് മോജോയിൽ. സോ എങ്ങോട്ടും പോകണ്ട, നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ട് ചില്ല് ചെയ്തിരിക്കുമ്പോഴത്തേക്കും ഞാൻ വേഗം തന്നെ തിരിച്ചെത്തിയേക്കാം. എൻ്റെ കൂടെ ഒരാളും കൂടി ഉണ്ടാവും. സോ കീപ് ഓൺ ലിസണിങ് ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: Mojo.
1: സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ. ഏലിക്കുട്ടി, അങ്ങനെ 8 മണി സമയം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ഇന്ന് ഒക്ടോബർ 10 ആയതുകൊണ്ട് തന്നെ വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ആയിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നൊരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ഇന്ത്യയിൽ വലിയൊരു ഇവൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ ഒരു ഇവൻറ്റിൻ്റെ പ്രാധാന്യം എന്താണെന്നും വേൾഡ് മൈഗ്രേറ്ററി ഡേ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും എന്താണ് ഈ പറയുന്ന ബേർഡ് വാച്ചിങ് എന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ഒരാളെ ജോയിൻ ചെയ്യുന്നതിന് നമുക്ക് ആദ്യം ആളെ ഒന്ന് പരിചയപ്പെടാം.
2: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റോസ് ഫ്രാൻസിസ്. ഞാനൊരു പക്ഷി നിരീക്ഷികയാണ്. പക്ഷികളെ ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ പക്ഷികളെ നിരീക്ഷിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാളാണെന്ന് പറയാം. ഞാൻ വർക്ക് ചെയ്യുന്നത് ബേർഡ് കൗണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കളക്ടീവിലാണ്. അത് കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ പക്ഷികളെയും പക്ഷി നിരീക്ഷകരെയും ഒക്കെ ഒരുമിച്ച് കൂട്ടുന്ന അങ്ങനത്തെ പക്ഷി നിരീക്ഷണ ഗ്രൂപ്പുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വലിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നത് നേച്ചർ കൺസർവേഷൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു എൻ ജി ഒ ബേസ്ഡ് ആയിട്ടാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണിത്.
1: സോ നമ്മുടെ കൂടെയുള്ളത് റോസ് ഫ്രാൻസിസ് ആണ്, ബേർഡ് വാച്ചർ. സോ ബേർഡ് കൗണ്ട് ഇന്ത്യ കളക്ടീവ് എന്ന് പറഞ്ഞ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് റോസ് വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് റോസിനോട് ചോദിക്കാമല്ലേ, എങ്ങനെയാണ് ഈ ഒരു പക്ഷി നിരീക്ഷണത്തിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ബേർഡ് വാച്ചിങ്ങിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അല്ലേ?
2: ഇപ്പൊ നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഈ പക്ഷി നിരീക്ഷണത്തിലൊക്കെ ഒത്തിരി മുന്നേ തൊട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ്. ബാക്കി ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകൾക്കെല്ലാം ഒരു മോഡലായിട്ടുള്ള രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമുക്ക് ഇവിടെ കേരളത്തിലുള്ളത്. അപ്പം പക്ഷി നിരീക്ഷണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ബേർഡ് വാച്ചിങ് എന്ന് പറയുന്ന പോലെ തന്നെ പറയുന്ന വേറൊരു പേരാണ് ബേർഡിങ് എന്ന് പറയുന്നത്. അപ്പം ബേർഡിങ് ഗ്രൂപ്പുകൾ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് ഓരോരോ ജില്ലകളിലും ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, കേരള ബേർഡ് അറ്റ്ലസ് എന്ന് പറഞ്ഞ് കേരളത്തിലെ എല്ലാ പക്ഷികളെയും മാപ്പ് ചെയ്യുന്ന, അതൊരു സ്ട്രാറ്റജിക് ആയിട്ട് ഓരോരോ സീസൺ വൈസ് മാപ്പ് ചെയ്യുന്ന വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കേരള ബേർഡ് അറ്റ്ലസ്. അത് ഒരു പ്രാവശ്യം കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ സെക്കൻഡ് എഡിഷൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വളരെ ആൾക്കാർ വോളണ്ടറി ചെയ്ത് ഇതിനു വേണ്ടി പക്ഷികളുടെ സംരക്ഷണത്തിനും അതിന്റെ കണക്കെടുപ്പിനൊക്കെ വേണ്ടി നല്ലപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അങ്ങനെ നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കേരളത്തിലായതുകൊണ്ടാണ് ഞാനും പക്ഷികളെ പറ്റി അറിയാനും അതിനെ നിരീക്ഷിക്കാനും ഒക്കെ തുടങ്ങിയത്.
1: ആയിഷോടാ, സോ സ്വീറ്റ് അല്ലേ. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഈ ഒരു ദിവസത്തില് വലിയൊരു ഇവന്റ് നമ്മളുടെ ഈ ഒരു ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, അതിൽ നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനൊക്കെ പറ്റുമെന്നാണ് റോസ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതെന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണെന്ന് നമുക്കൊന്ന് നേരിട്ട് ചോദിച്ചറിയാനായിട്ടുണ്ട്. സോ നമുക്കത് അറിയാം ചെറിയൊരു പാട്ടിന് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഡിമൂസ്
4: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
7: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: You are listening to Ashraya FM 90. Naadinoppam, naattarkoppam.
10: Morning, Mojo.
11: Once again, welcome back to Morning Mojo with me, RJ Likuti. Studio clock il samayam 8 mani kazhinja 10 minute aayirikkukayaanu. Innu World Migratory Day aanu ennu njan parnittundayirunnu. World Migratory Bird Day aanu parnittundayirunnu. So ee oru divasam endu kondu promote cheyanam ennalladhe pettittokke njan brief aayittu ingane parnittundayirunnu. Onnu nammude ee pakshigalude protecting habitats, aavasa vyavasthayude samrakshanam aanu main aayittu udheshikkunnathu. Kaalavastha vidyanavum marangale vetti nashippikkunnathokke kondu thanne nammude pakshigal സഞ്ചരിക്കാനും ചേക്കേറാനുമുള്ള ഇടങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. സോ ഇതിനെതിരെ അവബോധം ഉണ്ടാക്കാൻ കൂടി വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ദിവസം വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ ഒരു വലിയ ഇവന്റ് നടക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിനെപ്പറ്റി പറഞ്ഞു തരാനായിട്ട് നമ്മുടെ കൂടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ബേർഡ് കൗണ്ട് ഇന്ത്യ കളക്റ്റീവിലെ ഒരു ബേർഡ് വാച്ചർ ആയിട്ടുള്ള റോസ് ഫ്രാൻസിസ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഈ ഒരു ബേർഡ് മൈഗ്രേറ്ററി ഡേയിൽ ഈ ഒരു ഡേ റിലേറ്റ് ചെയ്തുകൊണ്ട് നടക്കുന്ന ആ ഒരു ഇവന്റിനെ പറ്റിയിട്ട് നമുക്ക് റോസിനോടൊന്ന് ചോദിച്ചു നോക്കാം.
12: ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയിലായിട്ട് നമ്മൾ വരുവാണെങ്കിൽ ലോകമെമ്പാടുമുള്ള പക്ഷി നിരീക്ഷകർ അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ഒരു വലിയ പക്ഷി നിരീക്ഷണ പരിപാടിയാണ് ഇന്നത്തെ ദിവസം നടക്കുന്നത്.

0: അതിന്റെ പേരാണ് ഗ്ലോബൽ ബിഗ് ഡേ. ഒരു ആഗോള പരിപാടി ആയതുകൊണ്ട് തന്നെ പക്ഷികളെ നിരീക്ഷിക്കാനും അവരെ പറ്റിയുള്ള വിവരങ്ങൾ കളക്ട് ചെയ്യാനും എസ്പെഷ്യലി അതിന്റെ പോപ്പുലേഷൻസ് അതിന്റെ കണക്കെടുപ്പ് നടത്തുന്നതും അതിനെ പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കാനും അതിന്റെ വിതരണത്തിനെ പറ്റി ഓരോ പക്ഷികളുടെ ഡിസ്ട്രിബ്യൂഷൻസ് ഉണ്ട് അതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ കിട്ടാനും എടുക്കാൻ വേണ്ടി ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ ഗ്ലോബൽ ബിഗ് ഡേ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ഇത് ഗ്ലോബലി നടക്കുന്ന ഒരു ഇവന്റ് ആണെങ്കിൽ പോലും നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഒരു ദിവസം ഈ സെയിം ദിവസം തന്നെ ഇന്ത്യയിൽ നമ്മൾ വൈൽഡ് ബിഗ് ഡേ അല്ലെങ്കിൽ വൈൽഡ് ബേർഡ് ഡേ ആയിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പൊ ഈ വൈൽഡ് ബേർഡ് ഡേയിൽ നമുക്ക് ചുറ്റിനുള്ള കാട്ടുപക്ഷികളില്ലേ, അതിനെ പറ്റി അറിയാനും അവരെ കൂടുതൽ സംരക്ഷിക്കാനും എന്തൊക്കെ ഇൻഫർമേഷൻ ആണ് നമുക്ക് അവരെ പറ്റി കിട്ടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പക്ഷി നിരീക്ഷകരെയും പ്രകൃതി സ്നേഹികളെയും പക്ഷികളെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു അവസരമാണ് ഈ ഒരു വേൾഡ് ബേർഡ് ഡേ എന്ന് പറയുന്നത്.
1: സോ ഇന്നത്തെ ഒരു ദിവസം ഈ നടക്കുന്ന ഇവന്റ് എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല, നമുക്ക് ഓരോരുത്തർക്കും അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരവും കൂടി ഒരുക്കിയിട്ടുണ്ട്. സോ നമ്മൾ വെറുതെ ദേശാടന പക്ഷികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ അവർക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാത്ത കാര്യങ്ങളുണ്ട്. സോ ഇത്തരത്തിലുള്ള ബേർഡ് വാച്ചേഴ്സിൽ നിന്നും അല്ലെങ്കിൽ ഇങ്ങനെ ബേർഡ് കൗണ്ട് ഇന്ത്യ കളക്റ്റീവിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് നേടാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ മെയിൻ ആയിട്ടും ഇന്ന് നടക്കുന്ന ഈ ഒരു ഇവന്റിന്റെ മെയിൻ എയിം എന്താണെന്ന് കൂടി ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാവോ?
0: സോ ഈ ഗ്ലോബൽ ബേർഡ് ഡേക്കുള്ള അതേ ആവേശമാണ് വേൾഡ് ബേർഡ് ഡേക്കും അല്ലെങ്കിൽ വേൾഡ് ബേർഡ് ഡേക്കും ഉള്ളത്. അപ്പൊ പക്ഷി നിരീക്ഷകരെ ഒന്നിപ്പിച്ച് കൂട്ടുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഒരുമിച്ച് കൂട്ടുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും പക്ഷികളെ പറ്റിയുള്ള ഒരു അറിവ് കിട്ടാൻ നല്ലൊരു സാഹചര്യമുണ്ട്. കാരണം നമ്മള് ഒരു ദിവസം ലോകമെമ്പാടുള്ള ആൾക്കാർ അവരുടെ ചുറ്റിനുള്ള പക്ഷികളെ നോക്കി കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള കാട്ടുപക്ഷികളെ അവര് അതിനെ കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും നമുക്ക് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് വളരെ അധികമാണ്.
1: യെസ്, അപ്പോ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഇന്നത്തെ ഒരു ദിവസത്തിലെ ആ ഒരു ഗ്ലോബൽ ഇവന്റിലൂടെ നേടാനായിട്ട് നമുക്കും സാധിക്കട്ടെ. പ്രത്യേകമായിട്ടും ഇവരുടെ ഒരു ആപ്പൊക്കെ ഉണ്ട്, ആ ആപ്പിലേക്ക് ഇൻഫർമേഷൻസ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അത് നോക്കാനും ഏതൊക്കെ ദേശാടന പക്ഷികളുണ്ട് ഇപ്പോൾ എത്രത്തോളം അതിന് വംശനാശം സംഭവിക്കുന്നു അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അറിയാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. സോ അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കൂടുതലായിട്ട് ചോദിച്ചറിയാനായിട്ടുണ്ട് റോസിനോട് ചെറിയൊരു പാട്ട് കേട്ടതിനു ശേഷം. സോ കീപ് ഓൺ ലിസണിങ് ആശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
4: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: Birds connect our world. Let's ensure our skies remain safe and welcoming for these incredible travelers. അതിരുകളില്ലാത്ത ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള അതിഥികൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു രോഗം ഉറപ്പാക്കാനായിട്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിൽക്കാമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. എന്തുകൊണ്ടാണ് ഇന്ന് October 10 വേൾഡ് മൈഗ്രേറ്ററി ബേർഡ് ഡേ ആണ്. സോ ഇന്നത്തെ ഒരു ദിവസം നമുക്കും ഒന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ആകാശത്തിലൂടെ നടക്കുന്ന ഈ ഒരു ദേശാടന പക്ഷികളെ കാണാനായിട്ട് സാധിക്കും. ചിലപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാവുന്ന ചെറിയ അതിഥികളെ പോലും നമുക്ക് കാണാനായിട്ട് പറ്റും. സോ ഇന്നൊന്ന് ഇറങ്ങി പുറത്തേക്കൊക്കെ ഒന്ന് നോക്കി നമ്മുടെ നാട്ടിലും തൊടിയിലും ഒക്കെ ഉള്ള പക്ഷികൾ ഏതൊക്കെയാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണോ, ഇനി പുതുതായിട്ട് ആരെങ്കിലും എത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല, നമ്മുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് ഉള്ള ബേർഡ് കൗണ്ട് ഇന്ത്യ കളക്റ്റീവിലെ ബേർഡ് വാച്ചർ ആയിട്ടുള്ള റോസ് ഫ്രാൻസിസ്. സോ കൂടുതൽ കാര്യങ്ങൾ, ഇന്നൊരു ഇവന്റ് നടക്കുന്നുണ്ട്, ഒരു ഗ്ലോബൽ ഇവന്റ് നടക്കുന്നുണ്ട് ദേശാടന പക്ഷികളുടെ വാച്ച് ചെയ്യാനായിട്ട്. നമുക്ക് ഓരോരുത്തർക്കും ഒരു അവസരം ഒക്കെ ലഭിക്കുന്നുണ്ട്. സോ നമുക്ക് എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റും എന്ന് കൂടി നമുക്ക് റോസിനോട് ഒന്ന് ചോദിച്ചു.
8: നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വളരെ എളുപ്പമാണ്. അപ്പൊ ഇന്ന് ഈ October 10 ഈ വർഷം നമ്മൾ വേൾഡ് ബർത്ത്ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. അപ്പൊ നിങ്ങൾ പുറത്തിറങ്ങി പക്ഷികളെ നിരീക്ഷിച്ച് തുടങ്ങുക. അപ്പം നിങ്ങൾക്ക് വീട്ടുമുറ്റത്തെ ഒരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ ഒക്കെ നിങ്ങളുടെ ചുറ്റിനുള്ള പക്ഷികൾ എന്താണെന്ന് അറിയുക, അതിനെപ്പറ്റി നമ്മൾ അവെയർ ആവുക, നമ്മുടെ കൊച്ചുമക്കൾക്കെല്ലാം അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ എപ്പോഴും കാണുന്ന പക്ഷികളൊന്നും നമ്മളിപ്പോ ചിലപ്പോൾ കാണില്ല. ഈ സമയമാകുമ്പോഴത്തേനും ഒത്തിരി ദേശാടന പക്ഷികളൊക്കെ വരുന്ന സമയമാണ്. അപ്പം ഒരുപാട് വേറെ പുതിയ പക്ഷികളെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളപ്പോ നമ്മള് പുറത്തോട്ട് ഇറങ്ങുക, പക്ഷികളെയൊക്കെ നിരീക്ഷിക്കുക. ഇന്നൊരു അവധി ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും പറ്റുന്ന പോലെയൊക്കെ നമ്മൾ പക്ഷികളെ നിരീക്ഷിക്കുക, നമ്മുടെ ചുറ്റുപാടിനെ പറ്റി അവെയർ ആയിട്ടിരിക്കാം.
7: യെസ് റോസ്, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ഇവന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് നിങ്ങളുടെ സയന്റിഫിക് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് അറിയാനായിട്ട് പറ്റുന്നത്?
8: ഇപ്പൊ പക്ഷികളെ അങ്ങനെ നിരീക്ഷിച്ച് നിങ്ങൾ അതിൽ നല്ല കംഫർട്ടബിൾ ആണ്, നിങ്ങൾക്ക് ഇനിയും പക്ഷികളെ പറ്റി അറിയണം, ഒരാൾക്ക് ഇതൊരു സയന്റിഫിക് കമ്മ്യൂണിറ്റിയിലേക്ക് ഈ ഒരു ഇൻഫർമേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ബേർഡ് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അത് നമ്മൾ പക്ഷികളെ കണ്ട് പക്ഷി നിരീക്ഷണം ചെയ്യുമ്പോൾ നമുക്ക് പക്ഷികളെ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം. ആ ഒരു ഡേറ്റ എന്ന് പറയുന്നത് ഗ്ലോബലി എല്ലാ സ്ഥലത്തുനിന്നും കളക്ട് ചെയ്യപ്പെടുന്ന ഒരു ഒരു ഡേറ്റ സിസ്റ്റം ആണ് അതിലുള്ളത്. ഒരു സെറ്റ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, നമ്മൾ ഏതൊക്കെ പക്ഷികളെ കണ്ടു, ഏതൊക്കെ ദിവസം ഏതൊക്കെ പക്ഷികളെയാണ് കണ്ടത് എന്നുള്ളത്. അതേപോലെ തന്നെ അത് വേറെ ആർക്ക് വേണമെങ്കിലും ആ ഡേറ്റ ആക്സസ് ചെയ്യാം. അപ്പം പക്ഷികളുടെ നമ്പർ കുറയുന്നതും കൂടുന്നതും അങ്ങനെ പല പല വിവരങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ ഒക്കെ ആൾക്കാർക്ക് മനസ്സിലാക്കി എടുക്കാൻ, എസ്പെഷ്യലി സയന്റിഫിക് കമ്മ്യൂണിറ്റിക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ഈ ബേർഡ് എന്ന് പറയുന്നത്. അപ്പം ഈ ബേർഡിൽ നിങ്ങളുടെ ഇൻഫർമേഷൻസ് ഇടുക. അപ്പൊ പക്ഷികളെ പറ്റിയുള്ള അവരുടെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയിട്ടാണെങ്കിലും അവരുടെ പോപ്പുലേഷനെ പറ്റിയിട്ടാണെങ്കിലും വിവരങ്ങൾ ശേഖരിക്കാനും ഈ നിരീക്ഷണങ്ങള് അതിന് അതിന് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള പക്ഷി നിരീക്ഷകർ വന്ന് ചേർന്ന് അവർ ഈ ഒരു ലിസ്റ്റ്, ഈ ബേർഡ് എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ ലിസ്റ്റുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്, നമ്മുടെ കാണുന്ന പക്ഷികളുടെ ലിസ്റ്റുകൾ. അപ്പൊ ആ ചെക്ക് ലിസ്റ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വഴി നമ്മുടെ ചുറ്റിനുള്ള പക്ഷികളെ പറ്റി നമ്മളൊരു ഒരു ഓവറോൾ പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ മാത്രമല്ലല്ലോ ചെയ്യുന്നത്, നമ്മുടെ ചുറ്റിനുള്ള എല്ലാവരും ചെയ്യുമ്പോൾ, ഗ്ലോബലി ചെയ്യുമ്പോൾ, ഗ്ലോബലി ആ ഒരു പക്ഷികളെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് ഈ ഒരു ദിവസത്തിൽ എല്ലാവരും പക്ഷികളെ നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് വളരെ, നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ബേർഡ് വാച്ചർ ആയിക്കോട്ടെ, അല്ല നിങ്ങൾ പുതിയതായിട്ട് ഈ ബേർഡിംഗിലോട്ട് കടന്നു വരുന്നതാണെങ്കിലും, നമുക്ക് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനും പറ്റും. വേൾഡ് ബേർഡ് ഡേയിൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം, ചുറ്റിലൊക്കെ കണ്ണോടിച്ച് നിങ്ങളുടെ ലോകം പങ്കിടുന്ന പക്ഷികളെ നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ പക്ഷി നിരീക്ഷണത്തിലോട്ട് നിങ്ങൾ എല്ലാവരും ഇറങ്ങണം, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തണം. അങ്ങനെ ഇന്ത്യയുടെ പക്ഷി നിരീക്ഷണം ഈ ഒരു കൂട്ടായ്മയില്ലേ, അതിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. അപ്പം ഇതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ വേണമെങ്കിൽ ബേർഡ് കൗണ്ട് ഇന്ത്യ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫർമേഷൻസ് എല്ലാം ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത് നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലെങ്കിൽ വൈൽഡ് ബേർഡ് ഡേ 2026 നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി.
7: So thank you so much for sharing your wonderful insights and taking us into the magical world of birds today. So oru vaadu tharakkalkidayile nammalde koode samayam maati vechu innu namukku oru vaadu insightful aayittulla kaaryangal Rose parnju tharukayundayi. So ellavarum oru alpam samayam maati vechu nammude chuttumulla prakrutiyeyum pakshikaleyum okke onnu shraddhichu nokki thodangiyittundengil ee bhoomi etra maatram manoharamaanennu namukku veendum manasilakkanayittu saadhikkum keto. Appo endal nammude studio clockile samayam da 8 mani kazhinju 23 minute aayirikkana 8:32 nammude മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കായിട്ടുള്ള ആശംസകളും ഗുഡ് ഡേ വിഷസും ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. വിളിക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 0474-2910-0974-2919-0491-9909-909. അതുപോലെ തന്നെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും വിഷസും ആശംസകളും വിശേഷങ്ങളും ഒക്കെ അറിയിക്കാം. അതിനായിട്ട് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇങ്ങനെയാണ്, 9526490906 9569 0 9 4 9 6 6 4 9 0 9 0.

0: വയറിനൊപ്പം നാട്ടാർക്കൊപ്പം. വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
0: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, നെടുമങ്ങാട്, നെയ്യാറ്റിൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ജോ.
1: യെസ്, അങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം ദാ 8 മണി കഴിഞ്ഞ 31 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് നമ്മൾ ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാനാണ് കേട്ടോ. അപ്പോൾ വിഷസ് പറയാനായിട്ട് തന്നെ വിളിക്കാം ടു ദ നമ്പർ 0474290904 7491909. അതുപോലെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചും ആശംസകൾ അറിയിക്കാം. അതിനായിട്ടുള്ള നമ്പർ 9526490909 9526649909. അപ്പൊ നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജുകൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ ശശികല ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ആശ്രയ, ഹായ് ഏലിക്കുട്ടി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി. പിടിവാശികൾ ജയിക്കുമ്പോൾ ബന്ധങ്ങൾ അകലുന്നു, എന്നാൽ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ മനസ്സുകൾ അടുക്കുന്നു. അങ്ങനെയാവണം സ്നേഹബന്ധങ്ങൾ. എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ഇന്ന് ലോക സമാധാന ദിനം. എല്ലാവർക്കും സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു. ആശ്രയ എഫ് എമ്മിലെ എല്ലാവർക്കും ശുഭദിനം എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജാണ് ചേച്ചി നമുക്ക് അയച്ചിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജാണ്. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ നമുക്ക് വിഷ് ചെയ്തുകൊണ്ട്, നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടും അയച്ചുകൊണ്ട് ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് ആശംസിച്ചിരിക്കുന്ന ശശികല ചേച്ചിയുടെ സാറ്റർഡേയും ഒരു അടിപൊളി കിടിലൻ ഡേ ആയിരിക്കട്ടെ എന്ന് നമ്മൾ തിരിച്ച് വിഷ് ചെയ്യുകയാണ്. ഒപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ അജിത. എൻ്റെ മകൻ അജീഷിനും അധ്യാപകരും സ്കൂളിൽ നിന്ന് ടൂറ് പോയിരിക്കുവാണ്. ഇപ്പോൾ അവർ മൈസൂരെത്തി. അവർക്ക് നല്ലൊരു ദിവസം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ അജിത ചേച്ചിയുടെ മോൻ അജീഷും ടീച്ചേഴ്സും കുട്ടികളെല്ലാവരും കൂടി ഇന്ന് ടൂറ് പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് എന്തായാലും ഒരുപാട് ഹാപ്പി ഹാപ്പി മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റട്ടെ. ഒപ്പം തന്നെ നല്ലൊരു ഒരു വെക്കേഷൻ ടൈം കൂടി ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്യുകയാണ്. അപ്പോൾ അവരുടെ ട്രിപ്പൊക്കെ അടിപൊളി ആവട്ടെ എന്നും, ഒപ്പം തന്നെ നമ്മുടെ അജിത ചേച്ചിക്ക് ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്തുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാൻ പോവാണ്. സുഖിപ്പോൾ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Ashreya FM90, Nadinoppum, Nadarkoppum.
5: ശരീരം പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും ലോകം ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സൈക്കോളജി നമുക്കൊരു മികച്ച കരിയറായി തിരഞ്ഞെടുത്തുകൂടാ? സോ സൈക്കോളജി എന്ന പഠന മേഖലയുടെ അനന്തമായ സാധ്യതകൾ, തിരഞ്ഞെടുക്കാവുന്ന മികച്ച കോഴ്സുകൾ, നാളത്തെ തലമുറയെ കാത്തിരിക്കുന്ന തൊഴിലവസരങ്ങൾ, ഒപ്പം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും സംസാരിക്കാനായി കൊട്ടാരക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ആർദ്ര കെ ബിജു എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് രാവിലെ 10 മണി മുതൽ പടവുകളിൽ RJ സുൽത്താനയോടൊപ്പം.

യെസ് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷിംഗ് സെഗ്മെന്റിലൂടെ നമ്മളിങ്ങനെ എല്ലാവരുടെയും വിഷസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജുകൾ ഇങ്ങനെ വാട്സപ്പിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സന്തോഷ് കുമാർ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, പറയാൻ ഒരുപാടുണ്ടാവും പക്ഷേ കേൾക്കാൻ ഒരാളില്ലെന്ന് തോന്നൽ പലപ്പോഴും നമ്മെ അലട്ടും. നല്ല പുഞ്ചിരിയിലൂടെ, നല്ല സംസാരത്തിലൂടെ, നല്ല പ്രവൃത്തിയിലൂടെ നല്ല നല്ല സൗഹൃദങ്ങളെ സമ്പാദിക്കുക, നന്മകൾ നേർന്നുകൊണ്ട് ശുഭദിനം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു ബ്യൂട്ടിഫുൾ മെസ്സേജിലൂടെയാണ് സന്തോഷ് ചേട്ടൻ നമുക്കൊരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചിരിക്കുന്നത്. സോ സന്തോഷ് ചേട്ടനും ഫാമിലിക്കും ഇന്നത്തെ ദിവസം അടിപൊളി ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് നേപ്പാളിൽ നിന്നും നമ്മളുടെ ജനക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് ഏലിക്കുട്ടി ദീദി, സുഖാണോ എന്ന് ചോദിച്ചിട്ട്. ഒപ്പം നല്ല സുഖമായിട്ടിരിക്കുകയാണ്, ഞങ്ങളുടെ ജനക്കും ഇന്ന് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരു ഗുഡ് ഡേ വിഷസ് നമ്മളും തിരിച്ച് അറിയിക്കുകയാണ് കേട്ടോ. ഒപ്പം നമ്മുടെ വിജയ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഹായ് ആശ്രയ, ഗുഡ് മോർണിംഗ്. ജീവിതത്തിൽ എല്ലാം നമ്മുടെ ഇഷ്ടം പോലെ സംഭവിക്കണമെന്നില്ല, ചിലത് സ്വീകരിക്കണം, ചിലത് മാറ്റണം, ചിലത് വിട്ടുകളയണം, എന്നിട്ട് ബാക്കിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കണം എന്നുള്ളത്. ഇത് ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണല്ലേ, നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല. സോ വരുന്നത് എന്താണെങ്കിലും നമ്മളത് സ്വീകരിക്കുക, അതിൽ നിന്ന് നമ്മളുടെ ലൈഫിലേക്ക് നമുക്ക് എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ എടുക്കുക, വിട്ട് കളയേണ്ടതാണെങ്കിൽ വിട്ട് കളയണം പിള്ളേച്ച എന്നുള്ളതാണ് വിജയ ചേച്ചി നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. സോ ഒരു ബ്യൂട്ടിഫുൾ മെസ്സേജ് അയച്ച് നമുക്കൊരു ഗുഡ് മോർണിംഗ് വിഷസ് അറിയിച്ചിരിക്കുന്ന വിജയ ചേച്ചിക്കും ഫാമിലിക്കും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് നമ്മളും തിരിച്ച് ആശംസിക്കുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ മുഹമ്മദ് ചേട്ടനും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരിക്കലും അവസാനിക്കില്ലെന്ന് തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ ഉണ്ടാകാറില്ലേ, അത് നമ്മുടെ സന്തോഷവും സങ്കടവും പറയാതെ അറിയുന്ന അത്രമേൽ പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ എന്നും കൂടെ ഉണ്ടാകുമ്പോഴാണ്. ശരിയായിട്ടുള്ള കാര്യമാണ് അല്ലേ. സോ ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, വിവാഹമുള്ള എല്ലാവർക്കും ആശംസകൾ നേരുന്നു, എല്ലാവർക്കും ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ മുഹമ്മദ് ചേട്ടൻ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് മെസ്സേജുകൾ ഇനിയും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ ഞാൻ വിഷ് ചെയ്യാണ്. ഒരു പാട്ട് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. സോ നമുക്ക് ആ പാട്ട് കേൾക്കാം. കിപ്പോൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ശ്രീയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്ട്. വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ്, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാട്ടാർ കൊപ്പം.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
5: ശരീരം പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും ലോകം ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സൈക്കോളജി നമുക്കൊരു മികച്ച കരിയറായി തിരഞ്ഞെടുത്തുകൂടാ? സോ സൈക്കോളജി എന്ന പഠന മേഖലയുടെ അനന്തമായ സാധ്യതകൾ, തിരഞ്ഞെടുക്കാവുന്ന മികച്ച കോഴ്സുകൾ, നാളത്തെ തലമുറയെ കാത്തിരിക്കുന്ന തൊഴിലവസരങ്ങൾ, ഒപ്പം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും സംസാരിക്കാനായി കൊട്ടാരക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ആർദ്ര കെ ബിജു എത്തുന്നു. ആശ്രയ എഫ്എം 90. കേൾക്കാം ഇന്ന് രാവിലെ 10 മണി മുതൽ പടവുകളിൽ ആർജി സുൽത്താനയോടൊപ്പം.

0: Mojo.
1: യെസ്, വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജയിലിക്കുട്ടി. അങ്ങനെ 9 മണി സമയം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലൂടെ വിഷിംഗ് സെഗ്മെന്റ് ആണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്കായി അയക്കുന്ന ഒരുപാട് മെസ്സേജുകളൊക്കെ ഞാനിങ്ങനെ കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് പ്രിയ ശ്രമിക്കണം, അനു നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അനുശ്രീ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹായ് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഗുഡ് ഡേ വിഷസ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുശ്രീ നമുക്ക് മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ നമുക്ക് ഗുഡ് ഡേ വിഷസ് അറിയിച്ചിരിക്കുന്ന അനുശ്രീക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ, ഡേ ആയിരിക്കട്ടെ എന്ന് നമ്മൾ തിരിച്ചും ആശംസിക്കുകയാണ്. ഒപ്പം നമുക്ക് ജിഷ ഒരു ഹായ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, തിരിച്ചും ഞാനൊരു ഹായ് പറയാണ് കേട്ടോ. അപ്പം എന്തായാലും ജിഷ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ബ്യൂട്ടിഫുൾ ആവട്ടെ എന്ന് ഞാനും തിരിച്ച് ആശംസിക്കുന്നു. ഒപ്പം നമ്മളുടെ മനോജേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, എല്ലാവർക്കും ഒരു ഗുഡ് ഡേ വിഷസ് ആൻഡ് ഗുഡ് മോർണിംഗ് വിഷസ് ആണ് അറിയിച്ചിരിക്കുന്നത്. മനോജേട്ടനും ഇന്നത്തെ ദിവസം ബ്യൂട്ടിഫുൾ ആയിരിക്കട്ടെ എന്ന് തിരിച്ചും ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ ദീപ ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒരു ബന്ധത്തിന്റെ ആണിക്കല്ലുകളാണ് സത്യവും വിശ്വാസവും. കാരണം സത്യം പറയാത്ത ഒരാളെ ആരും വിശ്വസിക്കില്ല, അതുപോലെ വിശ്വാസമില്ലാത്ത ഒരാളോട് ആരും സത്യം പറയുകയുമില്ല. സ്നേഹത്തോടെ നേരുന്നു, ശുഭദിനം എന്ന് പറഞ്ഞ് ആണൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മളൊക്കെ ഒന്ന് റീതിങ്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ചേച്ചി നമുക്ക് മെസ്സേജിലൂടെ അറിയിച്ചിരിക്കുന്നത്. സത്യവും വിശ്വാസവും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സത്യം പറയാത്ത ഒരാളെ ആരും വിശ്വസിക്കില്ല, അതുപോലെ വിശ്വാസമില്ലാത്ത ആരോടും ആരും സത്യം പറയാനും നിൽക്കാറില്ല എന്നുള്ളത് നമ്മുടെ ലൈഫിൽ നമ്മൾ ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും അല്ലേ. അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ കോട്ടോട് കൂടിയിട്ട് നമുക്ക് ഒരു ഗുഡ് ഡേ വിഷസ് അറിയിച്ചിരിക്കുന്ന നമ്മുടെ ദീപ ചേച്ചിക്ക് ഇന്നത്തെ ദിവസം അടിപൊളിയാവട്ടെ എന്ന് നമ്മൾ തിരിച്ച് ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ സുലൈ ചേട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ശാന്തമായ ഒരു മനസ്സിന് ഒന്നിനെയും പ്രതിരോധിക്കേണ്ടി വരുന്നില്ല, എന്നും നന്മകൾ ചെയ്ത് മുന്നേറുക, അശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് മലപ്പുറത്ത് നിന്ന് നമ്മുടെ സുലൈ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ മെസ്സേജസ് അയച്ച്, ഗുഡ് ഡേ വിഷസ് അറിയിച്ച് നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത എല്ലാ ലിസണേഴ്സിനും ഒരിക്കൽ കൂടി ഒരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ ഞാൻ വിഷ് ചെയ്യുകയാണ്. ഇന്നൊരു ഹോളിഡേ ആണ് ആൻഡ് സെക്കൻഡ് സാറ്റർഡേ ആണ്. സോ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്ലാനുകളൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് വിഷ് ചെയ്ത് നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ ഈ ദിവസത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളും അപ്ഡേഷൻസും ഒക്കെ പറയാനായിട്ട് ഞാൻ ഇവിടെ തന്നെയുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ആസ് ഡി എഫ് 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ന് സമീപം പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

യെസ് നമ്മുടെ വിധു പ്രതാപ് അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടായിരുന്ന ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഹോം മോർണിംഗ് മോജോ വിത്ത് മീ ആർജി എലിക്കുട്ടി സ്റ്റുഡിയോ. ക്ലോക്കിൽ സമയം ദാ 9 കഴിഞ്ഞ് 14 ആയിരിക്കുകയാണ്. നമ്മുടെ ജില്ലയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരാനായിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ അർഹരായിട്ടുള്ള മുഴുവൻ വോട്ടർമാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനായിട്ട് ഈ മാസം 15 മുതൽ 31 വരെ നമ്മുടെ വില്ലേജ് ഓഫീസുകളെ കേന്ദ്രീകരിച്ച് ഒരു ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്ക് ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. സോ സംസ്ഥാന വ്യാപകമായിട്ട് പ്രത്യേക എൻറോൾമെന്റിന്റെ ഡ്രൈവ് നടക്കുന്നതിന്റെ ഒക്കെ ഒരു പാർട്ടായിട്ടാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിലുള്ളൊരു ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്ക് നമ്മുടെ ജില്ലയിൽ 15 മുതൽ 31 വരെ വില്ലേജ് ഓഫീസുകളിൽ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മളുടെ ജില്ലയിലെ 104 വില്ലേജുകളിലും ഈ ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. സോ പ്രധാനമായിട്ടും 4 ഫോമുകളിൽ അപേക്ഷിക്കാനായിട്ടാണ് ഈ ഒരു ഹെൽപ്പ് ഡെസ്കുകൾ ഓപ്പൺ ആവാനായിട്ട് പോകുന്നത്. മെയിൻലി ഫോം 6, ഫോം A, 7, 8 അങ്ങനെ 4 ഫോമുകളാണ് ഉള്ളത്. ആൻഡ് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷം പരിശോധിക്കാനായിട്ട് ബൂത്ത് ലെവൽ ഓഫീസർമാർ BLOമാർ നമ്മുടെ വീടുകളിൽ നേരിട്ട് എത്തുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുള്ളത്. ആൻഡ് ഈ ഓരോ ഫോം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഫോം 6 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 18 പേര് ചേർക്കാനായിട്ടുള്ള ഒരു ഫോമാണ് കേട്ടോ. 2027 January 1 18 പൂർത്തിയാകുന്നവർക്ക്, അതുപോലെ തന്നെ 2027 January 1 17 പൂർത്തിയാകുന്നവർക്കും മുൻകൂറായിട്ട് ഈ ഒരു ഫോം വഴി നമുക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ടുള്ള ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ പ്രവാസികളായിട്ടുള്ള ആളുകളില്ലേ, അവർക്ക് വോട്ടർ പട്ടികയിലെ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോം 6A എന്നുള്ള ഒരു ഫോം ഉള്ളത്. അതുവഴിയാണ് ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഓൾസോ നിങ്ങൾ പ്രവാസിയാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും പാസ്പോർട്ടിൻ്റെ കോപ്പിയും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട്. ഇനി മറ്റൊരു ഫോം എന്ന് പറയുന്നത് ഫോം 7 ആണ്. അതായത് മരണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വന്നതിന് ശേഷം നമ്മളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റാൻ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോം 7 നൽകുന്നത്. സോ മരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ മരണ സർട്ടിഫിക്കറ്റ് അത്തരത്തിലുള്ള കാര്യങ്ങൾ തെളിയിക്കുന്ന ഡീറ്റെയിൽസും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് ഫോം ഇസ് ഫോം 8. നമ്മുടെ വോട്ടർ പട്ടികയിലെ നിലവിലുള്ള വിവരങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തൽ വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം 8 വഴി ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള രേഖകളും തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളും ഒക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ തന്നെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ നമ്മൾക്ക് ഈ മാസം മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്, അതായത് ഈ മാസം 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു ഹെൽപ്പ് ഡെസ്ക്, വില്ലേജ് ഓഫീസുകളിലുള്ള ഹെൽപ്പ് ഡെസ്ക് ത്രൂ നമുക്കത് സാധിക്കുന്നതായിരിക്കും. 31 വരെ നമുക്ക് ഡേറ്റ് നൽകിയിട്ടുണ്ട് കേട്ടോ. ഒപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ജനസ്പർശം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി കൂടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫയലുകൾ തീർക്കാനായിട്ടുള്ളൊരു പദ്ധതിയാണിത്. അതും October 15 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. December 31 വരെ ആയിരിക്കും അതിൻ്റെ ഒരു ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇനിയും പറഞ്ഞു തരാനായിട്ടുണ്ട്. സുഖിപ്പോൾ ലിസണിങ് ആശ്രീ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
2: അതെ, റെഡി ആയില്ലേ?
3: എങ്ങോട്ടാ?
2: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
3: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ ടു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
4: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ബെത്ലഹേമിൽ അവർ സമ്മർ വെക്കേഷൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിവിടെ മഴക്കാലമാണല്ലേ ഗൈസ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴ ഇങ്ങനെയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, മഴ റിലേറ്റഡ് ആയിട്ടുള്ള മുന്നറിയിപ്പുകളൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്തായാലും ആ മുന്നറിയിപ്പുകളൊക്കെ അവഗണിക്കാതെ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാനായിട്ട് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. സോ ഇങ്ങനെയുള്ള അറിയിപ്പുകൾ വരുമ്പോഴത്തേക്കും അത് അവഗണിക്കാതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 30 ആയിരിക്കുകയാണ്. നമ്മൾ മോർണിംഗ് മോജോയിലാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാനായിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 2 നമുക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 8 തേന്മാവിൻ കൊമ്പത്ത് റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നലെ 96 മൂവി റീ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളെയൊക്കെ വീണ്ടും നൊസ്റ്റാൾജിക് ആക്കുന്ന, നമ്മളെയൊക്കെ പഴയ കാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ആ ഒരു റീ റിലീസും അതുപോലെ തന്നെ നൊസ്റ്റാൾജിക് ട്രെൻഡൊക്കെ ഇങ്ങനെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ നമ്മളുടെ ചുറ്റുപാടുമൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ മറ്റൊരു നൊസ്റ്റാൾജിക് ട്രെൻഡിന് കൂടി ഇപ്പോൾ ഒരു ചെറിയ സാധ്യത ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്താണെന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ടെങ്കിൽ, നമുക്ക് ഓർക്കിട്ട് എന്ന് പറഞ്ഞിട്ടൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അത്ര പരിചയം ഉണ്ടാവില്ല. എന്നാലും ഒരു 90സിലൊക്കെയുള്ള 2000 കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന ഓർക്കിട്ട് എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റി അറിയാം. 2014 ഗൂഗിൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബാക്ക് ഇൻ 2000 ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് ഒക്കെ പോലെ തന്നെ നമ്മൾ ഫ്രണ്ട്സുമായിട്ട് ചാറ്റ് ചെയ്യാനും പുതിയ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനും ഒക്കെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ പറയുന്ന ഓർക്കൂട്ട് എന്നുള്ളത്. സോ ഈ ഓർക്കൂട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓർക്കൂട്ടിൻ്റെ തന്നെ ഫൗണ്ടറാണ് ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും orkut.com എന്ന വെബ്സൈറ്റിലൂടെ ഒരു നമ്മളൊരു സിഗ്നേച്ചർ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ക്യാമ്പയിനിൽ ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. ഇപ്പം തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ 115 രാജ്യങ്ങളിൽ നിന്ന് 2.7 lakh ആൾക്കാർ ഇതിനോടകം തന്നെ ഓർക്കൂട്ട് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒപ്പൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു ഗൈസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു റീലോഞ്ച് എന്നാണെന്നോ അല്ലെങ്കിൽ ഏത് ദിവസമായിരിക്കും ഇത് വീണ്ടും നിലവിൽ വരാനായിട്ട് പോകുന്നത് എന്നൊന്നും ഇതുവരെ ആരും സ്ഥിരീകരിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് ഒന്നും ഡിക്ലെയർ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഓർക്കൂട്ട് ഫൗണ്ടറിൻ്റെ ഒരു ആഗ്രഹമാണ് വീണ്ടും അത് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ആളുകളും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ട്. സോ നമ്മുടെ ഇന്ത്യയിലെ യുവാക്കളുടെ ഇടയിൽ വൈറലായിട്ടുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഈ പറയുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിരുന്നു ഈ പറയുന്ന ഓർക്കൂട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്ക് ഇൻ 2014 ഇതിൻ്റെ ഒരു പ്രവർത്തനം നമ്മളുടെ ഇന്ത്യയിൽ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഐ മീൻ ഗൂഗിൾ ഇതിൻ്റെ ഒരു പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ നോക്കുവാണെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ യഥാർത്ഥ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ബിൽഡിങ്ങും ഫ്രണ്ട്ഷിപ്പുകളൊന്നും വളരുന്നില്ല. സോ അത് വീണ്ടും സജീവമാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്യുന്നത് എന്നാണ് ഓർക്കൂട്ടിന്റെ ഫൗണ്ടർ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്കിങ്ങനെ ആലോചിക്കാം വീണ്ടും വരുമോ ആ ഒരു ഓർമ്മക്കൂട്ട് ഓർക്കൂട്ട് നമ്മളുടെ ഇടയിലേക്ക് എന്നുള്ളത്. സോ നമുക്കൊന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു പാട്ട് കൂടി കേട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമുക്കിപ്പോൾ ഒരു പാട്ട് കേൾക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പാലിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
5: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
4: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
5: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
4: ഏവർക്കും ദീപാവലി ആശംസകൾ.
6: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

ഞാനിങ്ങനെ ഇൻസ്റ്റഗ്രാം ത്രൂ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഒരു ഭയങ്കര എക്സൈറ്റിംഗ് ആൻഡ് ഫൺ ആയിട്ടുള്ള ഒരു കാര്യം ഞാനിങ്ങനെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഐ തോട്ട് വൈ നോട്ട് അത് നിങ്ങളും കൂടി ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് നോക്കാമെന്ന്. അതായത് ലൈഫിലെ ഏറ്റവും സന്തോഷവും സമാധാനവും ഉള്ളത് രണ്ട് പെൺമക്കളുള്ള മാതാപിതാക്കൾക്കാണെന്നൊരു പുതിയ സ്റ്റഡീസ് വന്നിരിക്കുകയാണെന്ന്. യെസ്, കുടുംബത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സ്വസ്ഥതയും നൽകുന്നത് രണ്ട് പെൺമക്കളാണെന്നാണ് ഈ ഒരു പുതിയ പഠനം പറഞ്ഞിരിക്കുന്നത് കേട്ടോ. സോ രണ്ട് പെൺകുട്ടികളുള്ള പാരൻസിന് ഏറ്റവും ഉയർന്ന ലെവൽ സന്തോഷം, അതായത് ഹയസ്റ്റ് ഹാപ്പിനെസ് ലെവൽ കാണാൻ സാധിക്കുന്നതെന്നാണ് ഈ ഒരു പഠനത്തിലൂടെ പറയുന്നത്. സോ പരസ്പരം ബഹുമാനിക്കാനും വീട്ടിലെ കാര്യങ്ങളെ തുറന്ന് സംസാരിക്കാനും കാര്യങ്ങൾ ഷെയർ ചെയ്യാനും ഒക്കെ പെൺകുട്ടികൾക്ക് കൂടുതലായിട്ടുള്ള താല്പര്യമുണ്ട്. സോ അവർ അതിനകത്ത് കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സ്വസ്ഥതയും ഒക്കെ രണ്ട് പെൺകുട്ടികളുള്ള വീട്ടിൽ ഉണ്ടാവുകയെന്നാണ് പറയുന്നത്. പക്ഷേ അടിയിടി ഒച്ചപ്പാട് വീട് മുഴുവൻ ഒരു വാർസോൺ പോലെയൊക്കെ തന്നെ ആകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. എന്നിരുന്നാൽ പോലും രണ്ട് പെൺകുട്ടികളുള്ള വീട്ടിലാണ് സമാധാനവും സന്തോഷവും കൂടുതലുള്ളത്. ഐ ഡോണ്ട് നോ ലൈക്ക് വാട്ട് ഇസ് ദ ബേസിസ് ഓഫ് ദിസ് സ്റ്റഡി എന്ന്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു. അപ്പോൾ രണ്ട് പെൺമക്കളുള്ള വീട്ടിലുള്ള പാരൻസ് ഉണ്ടെങ്കിലൊന്ന് പറയണം. എൻ്റെ വീട്ടിൽ രണ്ട് എനിക്ക് ചേച്ചിയാണുള്ളത്. ഇതിപ്പോൾ എൻ്റെ എനിക്കിപ്പോൾ അതിനകത്ത് ആൻസർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് പപ്പയോട് മമ്മിയോട് ചോദിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെയാണോ എന്നുള്ളത്. അപ്പം രണ്ട് പെൺകുട്ടികളുള്ള വീട്ടിൽ എന്ന് ചോദിച്ചു നോക്കട്ടോ അങ്ങനെയാണോ എന്നുള്ളത്. ഈ ഒരു സ്റ്റഡി എങ്ങനെയാണ് വർക്കൗട്ട് ആവുന്നതെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. രണ്ട് ആൺമക്കളുള്ള വീട്ടിലാണോ രണ്ട് പെൺമക്കളുള്ള വീട്ടിലാണോ ഏറ്റവും കൂടുതൽ സമാധാനം ഉള്ളത്. ഇങ്ങനെ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്കും എനിക്കൊരു കൗതുകം തോന്നിയതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങളൊന്ന് വീട്ടിൽ ഈ ഒരു കാര്യം ഒന്ന് ചോദിച്ചു നോക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദാ 9 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിരിക്കുകയാണ്. നമ്മൾ മോർണിംഗ് മോജോ ആണ്. അപ്ഡീഷൻസും വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടിയുള്ളത് ഞാൻ ആഴ്ചയെ ഏലിക്കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു അപ്ഡീഷൻ പറയാനായിട്ടാണ്. നമ്മുടെ ആധാർ ഉണ്ടല്ലോ, അത് സൗജന്യമായിട്ട് പുതുക്കാനായിട്ട് പറ്റുന്നുണ്ട്. സോ നമുക്കറിയാം 5 വയസ്സിലും അതുപോലെ തന്നെ 15 വയസ്സിലാവുമ്പോഴത്തേക്കും നമ്മൾ നിർബന്ധമായിട്ടും ആധാർ ബയോമെട്രിക് പുതുക്കേണ്ട ആവശ്യമുണ്ട് അല്ലേ. സോ 5 വയസ്സിനും അതുപോലെ തന്നെ 15 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് ആധാർ സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ സെപ്റ്റംബർ വരെ അതിനുള്ളൊരു ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. സോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ, അതായത് ആക്റ്റീവ് മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടുള്ള ആധാർ കാർഡ് ആണെങ്കിൽ നമ്മൾക്ക് സ്വയമായിട്ട് December 31 വരെ ഇത്തരത്തിലുള്ള അപ്ഡേഷൻസ് നടത്താനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ ഇനി നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ മേൽവിലാസം തിരുത്തണമെങ്കിലോ 75 rupees നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഫീ അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇത് തിരുത്താനായിട്ടുള്ളൊരു സാഹചര്യവും കൂടി ഉണ്ട്. അതുപോലെ തന്നെ 2027 June 14 വരെ നമുക്ക് സൗജന്യമായിട്ട് UIDAI പോർട്ടൽ വഴി നമുക്ക് ആധാർ അപ്ഡേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരവും കൂടി ഉണ്ട് കേട്ടോ. സോ ആധാർ ആർക്കെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 വയസ്സിനും 17 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും അവർ ഈ ഒരു ഏജിൽ വരുമ്പോഴത്തേക്കും ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഫർമേഷൻ അവരായിട്ടൊന്ന് പാസ് ചെയ്യാനായിട്ടൊന്ന് ശ്രദ്ധിക്കണേ. ദിസ് ഇസ് മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ ലിക്വിഡ്. കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
5: ഹലോ, എവിടെയാ?
6: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
5: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
6: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
5: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
6: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
5: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

Yes, അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ പാട്ട് കേട്ട് വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജയലക്കുട്ടി. ഒക്ടോബർ മാസം 10ാം തീയതിയാണ്. ഇന്ന് ഒരു സെക്കൻഡ് സാറ്റർഡേ ആണ്, ഒരു ഹോളിഡേ ദിവസമാണ്. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് പരിപാടികളും പ്ലാനുകളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ദിവസവും കൂടിയാണല്ലേ. അപ്പോൾ സോ കുറേ അപ്ഡേഷൻസ്, കുറേ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് മോർണിംഗ് മോജോയിലൂടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് 9 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആകുമ്പോൾ എനിക്ക് നമ്മുടെ മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം കൂടി ആയിരിക്കുകയാണ്. പക്ഷേ ഇന്ന് എനിക്കൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ കണ്ണ് നനയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന മലയാളത്തിൻ്റെ ഒരു പ്രമുഖ നടൻ, പ്രിയ താരമായിട്ടുള്ള സലീം കുമാർ സാറിൻ്റെ ജന്മവാർഷികമാണ്, ബർത്ത് ആനിവേഴ്സറിയാണ് ഇന്നത്തെ ഒരു ദിവസം. സോ ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തെ നമുക്ക് ഓർക്കാം ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ കണ്ണ് നനയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള, മലയാളികളുടെ മനസ്സിൽ മായാത്ത ഒരു മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു ആക്ടർ കൂടിയാണ് സലീം കുമാർ സാറ്. സോ ഇന്നത്തെ ഒരു ദിവസം അദ്ദേഹത്തെ കൂടി ഓർക്കാണ്, അദ്ദേഹത്തിന് ഒരുപാട് പ്രണാമങ്ങൾ കൂടി ഇന്നത്തെ നമ്മൾ മോർണിംഗ് മോജോയിലൂടെ അറിയിക്കുകയും കൂടി ചെയ്യാണ് കേട്ടോ. സോ ഒരു ബ്യൂട്ടിഫുൾ സാറ്റർഡേ ഒരിക്കൽ കൂടി വിഷ് ചെയ്ത് ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഞാൻ ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇറ്റ്സ് മീ ആഴ്ചയിലെ കുട്ടി സൈനിങ് ഓഫ്.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്നയാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
0: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771717.
4: Pere Pardons Golden Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: By the way, nammal enda paranju vande?
6: Buy 2 get 1 free undennu Jolly Silchila. Navratri special sale il daily wear sarees, churidar, churidar materials, kurta, trendy tops, midi, stylish kids wear, men's wear enniva buy 2 get 1 offer il vaangam. Bed sheetukal buy 1 get 1 offer il. Don't miss out.
7: Jolly Silks, the destination of silks. Kollam, Tiruvalla, Kottayam, Angamali.
8: ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.
9: ശരീരം പോലെ തന്നെ മനസ്സിന്റെ ആരോഗ്യവും ലോകം ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് സൈക്കോളജി നമുക്കൊരു മികച്ച കരിയറായി തിരഞ്ഞെടുത്തുകൂടാ? സോ സൈക്കോളജി എന്ന പഠന മേഖലയുടെ അനന്തമായ സാധ്യതകൾ, തിരഞ്ഞെടുക്കാവുന്ന മികച്ച കോഴ്സുകൾ, നാളത്തെ തലമുറയെ കാത്തിരിക്കുന്ന തൊഴിലവസരങ്ങൾ, ഒപ്പം മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും സംസാരിക്കാനായി കൊട്ടാരക്കര കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറും കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ ആദ്ര കെ ബിജു എത്തുന്നു ആശ്രയ FM 90. കേൾക്കാം ഇന്ന് രാവിലെ 10 മണി മുതൽ പടവുകളിൽ RJ സുൽത്താനയോടൊപ്പം.
10: Time check. Studio clock ൽ ഇപ്പോൾ സമയം 10 മണി. The time is 10 o'clock.

0: Hey, hello, very good, good morning and welcome to Padavugal with me, RG Sultana. അങ്ങനെ ഇതാ വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള ശനിയാഴ്ച ദിവസം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസവും നമ്മൾ പതിവ് പോലെ തന്നെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യെസ്, ഇന്ന് ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡേയിൽ നിങ്ങളോടൊപ്പം സൈക്കോളജി സബ്ജക്റ്റിനെ പറ്റിയും ആ ഒരു കോഴ്സിനെ ഒക്കെ പറ്റി ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞാൻ എന്തായാലും ഇവിടെ ഒറ്റയ്ക്കല്ല, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ IHRD കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കോളജിയിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിട്ടുള്ള ആർദ്ര മാം കൂടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. മാം, വെൽക്കം ടു പടവുകൾ. മാം, ഇന്ന് ലോക മാനസിക ആരോഗ്യ ദിനമാണല്ലോ. ഈ വർഷത്തെ മെന്റൽ ഹെൽത്ത് ഡേയുടെ തീം എന്താണ്? അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് നമ്മുടെ സൊസൈറ്റിയിൽ മാനസികാരോഗ്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത്?
1: ഓക്കെ, ഇന്ന് മാനസികാരോഗ്യ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്ന സമയത്ത് ഇന്ന് എനിക്ക് ഇങ്ങനെ ഒരു ടോക്കിലായിരിക്കാൻ ലഭിച്ച അവസരം വളരെ സന്തോഷമുണ്ട്. തീം എന്ന് പറയുന്നത് ലിവ്ഡ് എക്സ്പീരിയൻസ് ഹേർഡ് റിയൽ വോയിസ് റിയൽ സേഫ് എന്നതാണ്. അതായത് നമ്മുടെ ചുറ്റുപാടും ഇന്ന് മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ അറിഞ്ഞു പറയാതെ ഇവരുടെ റിയൽ ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ കേൾക്കുക, അത് മനസ്സിലാക്കുക, ഇവിടെ മാനസികമായിട്ട് അവർ അനുഭവിക്കുന്നതായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടീം കൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ച് ഒളിഞ്ഞു കിടക്കുന്ന കുറെ മനുഷ്യരെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അതാണ് ഈ ഒരു ടീമിലൂടെ ഈ വർഷം നമ്മുടെ മെന്റൽ ഹെൽത്ത് ഡേ ഉദ്ദേശിച്ചത്.
0: മാം, അതുപോലെ തന്നെ ഇന്നത്തെ കാലത്തെ കുറിച്ച് എടുക്കാനാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവരുടെ ഇടയില് സ്ട്രെസ് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. ഇന്നത്തെ കോമ്പറ്റിറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത്?
1: ശരിക്കും പറഞ്ഞാൽ അതൊരു റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇന്നത്തെ ഒരു അക്കാഡമിക് സെറ്റിംഗ്സ് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റിറ്റീവ് കൾച്ചറിലാണ് വളർന്നുവരുന്നത്. അതായത് അടുത്തിരിക്കുന്ന ആൾ എത്ര മാർക്ക് മേടിക്കുന്നു, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ആൾക്ക് എത്രമാത്രം സ്കോർ, എന്നെക്കാട്ടിൽ എന്ത് സ്കോർ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ഒരു കമ്പാരിറ്റീവ് കൾച്ചറിലാണ് നമ്മൾ ഇന്ന് വളർന്നു വന്നിരുന്നത്. സോ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളരെ മോശമായിട്ടാണ് ശരിക്കും പറഞ്ഞത് എഫക്ട് ചെയ്യുന്നത്. പേരന്റ്സിന്റെ സൈഡിൽ നിന്ന് എടുത്താൽ പോലും കുട്ടികൾക്ക് ഉണ്ടാവുന്ന സമ്മർദ്ദം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല, പേരന്റ്സ് ഇപ്പൊ എല്ലാ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഇടപെടുന്ന ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ പോലും അറിയാതെ പേരന്റ്സ് അത് ഇടപെടുകയും അവരുടെ ഒരു ജീവിതത്തിലേക്ക് വളരെ വലിയ ഇൻഫ്ലുവൻസ് ആണ് കൊണ്ടുവരുന്നത്. സോ അക്കാഡമിക് സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ എല്ലാവരും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും പരസ്പരം കമ്പയർ ചെയ്യുന്ന ഒരു രീതി, അവർക്ക് കൂടുതലുണ്ടല്ലോ എനിക്കില്ലല്ലോ എന്നുള്ള സംഭവം, അത് തന്നെയാണ് അക്കാഡമിക് സെറ്റിംഗ്സിലും വരുന്നത്. അവർക്കുണ്ടല്ലോ എനിക്കില്ലല്ലോ എന്നുള്ള ഒരു സംഭവം വരുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അമിതമായിട്ടുള്ള സമ്മർദ്ദങ്ങളും സ്ട്രെസ്സും ഉണ്ടായിട്ട് അവർക്കത് പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു സെൽഫ് ഡൗട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിക്കും

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ, സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.

0: ஃபியூச்சர்.
1: Yes, we are back on Padavugal with me, RJ Sultana. അങ്ങനെതാ ഈ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിലെ ഈ ഒരു സ്പെഷ്യൽ പടവുകളിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ടുള്ള ആർദ്ര മാം ആണ് കൂടെയുള്ളത്. ഓക്കെ മാം, ഈ സ്കൂളുകളിലും കോളേജുകളിലും പഠനത്തോടൊപ്പം തന്നെ ഈ ഒരു മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗും കുട്ടികൾക്ക് ഒരു സേഫ് സ്പേസ് ഒരുക്കുന്നതിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് നൽകേണ്ടതായിട്ടുണ്ട്?
2: ഉറപ്പായിട്ടും പണ്ടത്തെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ ഇന്ന് നല്ല നല്ല രീതിയിൽ ഒരു കംഫർട്ട് സ്പേസ് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അത് അവർക്ക് വീടുകളിലായാലും മറ്റുള്ളവർക്ക് മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ ക്ലാസ്സുകളിൽ തന്നെ അവർക്ക് ഓപ്പൺ ആയിട്ട് ഒരു കാര്യങ്ങൾ അഡ്രസ് ചെയ്യാനും ഓപ്പൺ ആയിട്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ ജഡ്ജ്മെന്റിൽ ഇല്ലാതെ ഒന്ന് അവരെ കേട്ടിരിക്കാനും ഉള്ള ഒരു ഇടമാണ് എല്ലാ കുട്ടികളും ശരിക്കും പറഞ്ഞാൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അവരെ കംഫർട്ട് സോൺ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കംഫർട്ട് ആക്കുന്ന ഒരു ഇടം കിട്ടുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിന് തീർച്ചയായിട്ടും നമ്മുടെ സ്കൂളുകളിൽ നല്ലൊരു കൗൺസിലിംഗ് സെല് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നല്ലൊരു കംഫർട്ട് സ്പേസ് സ്റ്റാർട്ട് ചെയ്യുക, ഇങ്ങനത്തെ കുറച്ചുകൂടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷന് സാധ്യത ഉണ്ടാക്കുന്ന ഓരോ പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിൽ ഒരു കൗൺസിലർ ഒരു സ്കൂളുകളിലും കോളേജുകളിലും ഉണ്ടാകേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഇന്നത്തെ കാലത്ത്. വീടുകളിലും മറ്റിടത്തും പറയാത്ത കാര്യങ്ങൾ പോലും നമുക്ക് വേണമെങ്കിൽ കോളേജിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്ന് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും.
1: അപ്പോൾ ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ മാം, എന്തുകൊണ്ടാണ് ഈ സൈക്കോളജി ഒരു കരിയർ ആയിട്ട് ചൂസ് ചെയ്തത്?
2: ഒരു ടീച്ചർ എന്ന നിലയിൽ നിന്ന് ചോദിക്കുന്നതിനപ്പുറം ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആണ് ഞാൻ എന്റെ ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തത്. എന്തായിരിക്കാം പഠിക്കുന്നത്, മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് എങ്ങനെയായിരിക്കാം, എന്തൊക്കെ ആയിരിക്കാം എന്നുള്ളതിന്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഞാൻ ഇന്ന് ഈ കോഴ്സ് ആദ്യമേ സെലക്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം കുറെ കാര്യങ്ങൾ നമ്മുടെ മനുഷ്യന്റെ മനസ്സിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളെ മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. എങ്ങനെയാണ് ഒരാളോട് ഇടപെടുന്നത്, എങ്ങനെയാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത്, മറ്റൊരാൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്ട് എടുത്തതിലൂടെ എനിക്ക് പേഴ്സണലി സാധിച്ചിട്ടുണ്ട്. അതിലൂടെ എനിക്ക് എന്നെ തന്നെ ചേഞ്ച് ചെയ്യാൻ കുറെ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവരെ എങ്ങനെ കാണുന്നുള്ള രീതികൾ അതൊക്കെ മാറാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. മറ്റുള്ളവരുടെ ലൈഫിലും എനിക്ക് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാനായിട്ട് എന്റെ ഒരു പ്രൊഫഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സ്കൂൾ കൗൺസിലിംഗിലേക്കും പിന്നീട് ഇപ്പം ടീച്ചിങ്ങിലേക്കും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ എനിക്ക് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് ശരിക്കും പറഞ്ഞു.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഹലോ, എവിടെയാ?
3: ആ, ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
6: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
3: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
6: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
3: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ? വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
6: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാളല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
4: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. Choice Mall, MC Road, Kottarakara.

0: future.
1: Once again, we are back on Padavugal with me, RJ Sultana. Anganitha, you're a beautiful aitala World Mental Health Day. Namada kode ulladu consultant psychologist, adu pole thanne assistant professor aitala Ardra ma'am aanu. Yatharthathile endaanu psychology?
2: Psychology nu paranju kenya nammala sadharana gathiyil ende oru tharengilum vannittu ellarum sthiramayi chodikkunna oru kaaryana. Tisha allengi teacher ende mouth nokki endengilum onnu parayamo psychology aanu parayumbode ellarkku oru thettaya ണയുണ്ട്. മുഖത്ത് നോക്കി ലക്ഷണം പറയുന്ന അല്ലെങ്കിൽ മുഖത്ത് നോക്കി മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്നു പറയുന്ന ഒരു ഇടമാണ് സൈക്കോളജി എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്.
1: പക്ഷേ എനിക്ക് ഇതേ സെയിം തോട്ട് പ്രോസസ് ആയിരുന്നു. മാമിനോട് എന്തായാലും ചോദിക്കണമെന്നും കരുതിയിട്ടിരിക്കുവായിരുന്നു. എന്റെ മനസ്സൊന്ന് വായിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു.
2: അതെ അതെ, ഉറപ്പായിട്ടും എല്ലാരും ഇത് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതൊരു തെറ്റായ ധാരണയാണ്. സൈക്കോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു പഠന രേഖയാണ്, പഠന ശാഖയാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കുറിച്ചും നമ്മുടെ സ്വഭാവത്തെ കുറിച്ചും പഠിക്കും. എങ്ങനെ ഒരു മനുഷ്യനോട് ഇടപെടാം, അല്ലെങ്കിൽ ഇടപെടുന്ന സമയത്ത് ആ മനുഷ്യനുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ മനസ്സിൽ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവരുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഉള്ളിൽ ബോധം മനസ്സിൽ കിടക്കുന്ന കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം ഇതിനകത്ത് കൂടുതലായിട്ട് നമ്മൾ ജനിച്ചു വളർന്ന എക്സ്പീരിയൻസുകൾ, അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് കണ്ടീഷൻസ്, ഫാമിലി സിറ്റുവേഷൻസ്, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ സ്വഭാവങ്ങളും നമ്മുടെ മനസ്സിലുള്ള ഓരോ കാര്യങ്ങളും രൂപീകരിക്കപ്പെടുന്നത്. ഇപ്പൊ നമുക്കൊരാളെ ഒരിക്കലും മുഖത്ത് നോക്കി ഇന്ന കാര്യമാണ് അയാൾ പറയുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് അയാളെ ഒബ്സേർവ് ചെയ്യുക, അയാളെ അനലൈസ് ചെയ്യുക, അയാളെ നന്നായിട്ട് മനസ്സിലാക്കുക, അയാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിലൂടെ നമുക്ക് അയാളുടെ സ്വഭാവത്തെയും അയാളുടെ ബിഹേവിയറിനെയും അയാളുടെ എൻവയോൺമെന്റൽ സിറ്റുവേഷൻസിനെ ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ ആ വ്യക്തി എന്തുകൊണ്ട് അങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ആ വ്യക്തി അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് മെയിൻ ആയിട്ട് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: ഓക്കെ, അപ്പോൾ എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാമിനോട് ചോദിച്ചറിയുവാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയാ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
3: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
4: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവർ.

0: சொல்லு.
1: Yes, we are back on Padavugal with me, RJ Sultana. അങ്ങനെതാ ഈ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിലെ ഈ ഒരു സ്പെഷ്യൽ പടവുകളിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ടുള്ള ആർദ്ര മാം ആണ് കൂടെയുള്ളത്. ഓക്കെ മാം, സൈക്കോളജി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ബി എ സൈക്കോളജിയും ബി എസ് സി സൈക്കോളജിയും. ശരിക്കും പറഞ്ഞാല് ഇത് രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്തൊക്കെയാണ് എന്നൊന്ന് പറയാമോ?
2: ബി എ സൈക്കോളജി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ആർട്സ് ഫീൽഡാണ്. അപ്പൊ അതിനകത്ത് ബി എസ് സി സൈക്കോളജി എന്ന് പറയുന്നത് കുറച്ചുകൂടെ സയന്റിഫിക് ഫീൽഡാണ്. അതിൽ കുറച്ചുകൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറെ തിയറീസ് അല്ലാത്ത കാര്യങ്ങളൊക്കെ ഈ ബി എസ് സി സൈക്കോളജിക്കകത്ത് ഇൻക്ലൂഡഡ് ആണ്. പക്ഷേ നമ്മൾ ഓരോ യൂണിവേഴ്സിറ്റികളും പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചാണ് അതിന്റെ ഒരു ഡിഫറൻസ് കാണുന്നത്. രണ്ടും ഏകദേശം ആർട്സ് ഫീൽഡും സയൻസ് ഫീൽഡും ആണെന്നുള്ളൊരു വ്യത്യാസമാണുള്ളത്. അപ്പൊ അത് എടുക്കുകയാണെങ്കിൽ പോലും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഓരോ യൂണിവേഴ്സിറ്റികളിലും അതിന്റെ സിലബസ് എന്താണ്, അതിന്റെ റിക്വയർമെന്റ്സ് എന്താണെന്ന് കൃത്യമായിട്ട് നോക്കിയിട്ട് അത് ചൂസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഏതാണ് ബെറ്റർ എന്നുള്ളതിന് അങ്ങനെ ഒരു ചോയ്സിന് എനിക്ക് ഉത്തരമില്ല. രണ്ടും അതിന്റേതായ യൂണിവേഴ്സിറ്റികളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും.
1: ഓക്കെ മാം, അതുപോലെ തന്നെ ഈ ഒരു സൈക്കോളജി എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളിൽ അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ സ്കിൽസ് എന്തൊക്കെയാണെന്നാണ് മാമിന് ഫീൽ ചെയ്തിട്ടുള്ളത്?
2: അടിസ്ഥാനപരമായിട്ട് ഒരു സൈക്കോളജി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടതാണ് ആക്റ്റീവ് ലിസണിങ് ഉണ്ടായിരിക്കണം. മറ്റുള്ളവരെ കേട്ടിരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നീട് എംപതറ്റിക് ആയിട്ടുള്ള, എംപതി എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ട്. എംപതറ്റിക് റെസ്പോൺസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇങ്ങനെ കുറെ കുറെ ഏറെ സ്കിൽസ് ഉണ്ട്. അതിൽ ബേസിക് ആയിട്ട് നമ്മളൊരു മനുഷ്യനെ മനസ്സിലാക്കാനുള്ള ഒരു ബേസിക് സ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് സൈക്കോളജിയിൽ കുറച്ചും കൂടെ ബ്രൈറ്റ് ആവാൻ സാധിക്കും. ഇതില്ലെങ്കിൽ പോലും നമുക്കിത് ഡെവലപ്പ് ചെയ്തെടുക്കാം. കാരണം നമ്മുടെ എക്സ്പീരിയൻസുകൾ അങ്ങനെയാണ്, നമ്മളുടെ അടുത്ത് വരുന്ന ക്ലയൻസ് അങ്ങനെയാണ്, നമ്മുടെ അടുത്ത് വരുന്ന കേസസ് അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ കിട്ടാനായിട്ട് നമ്മൾ സ്കിൽഫുൾ ആയിപ്പോകും. വലിയ സ്കിൽ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിത്തിരിക്കാതിരിക്കേണ്ട. പക്ഷെ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു.
1: ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാമിനോട് ചോദിച്ചറിയുവാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: പോളെ
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ചായിട്ടാണോ?
4: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ബൈ ദ വേ, നമ്മൾ എന്താ പറഞ്ഞു വന്നത്?
6: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
9: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
8: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
9: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
8: ഏവർക്കും ദീപാവലി ആശംസകൾ.
10: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
1: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: கிடைச்சது. Once again, we are back on Padavugal with me, RJ Sultana. അങ്ങനത്തെ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിൽ നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ടുള്ള ആർദ്ര മാം ആണ്. അതുപോലെ തന്നെ ഈ സൈക്കോളജി സ്റ്റഡീസിലെ ഇന്റേൺഷിപ്സും ഫീൽഡ് വർക്ക്സും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും ഒക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണുള്ളത്?
1: നമ്മളൊരു കോളേജിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ കോളേജ് സെറ്റിംഗ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു നാല് ചുവരുകളിൽ ഇരുന്നുകൊണ്ട് അക്കാഡമിക് പേപ്പേഴ്സും അല്ലെങ്കിൽ ക്ലാസ് റൂം സെറ്റിംഗ്സിലെ കാര്യങ്ങൾ മാത്രമേ ഒരു സൈക്കോളജി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുള്ളൂ. മറിച്ച് ഇതിനപ്പുറം ഇതിൽ പഠിക്കുന്ന കുറെ കാര്യങ്ങൾ പ്രാക്ടിക്കലി നമുക്ക് ആപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഇന്റേൺഷിപ്പിന്റെ ആവശ്യകത വളരെ വലുതാണ്. അതിനാണ് നമ്മൾ ഹോസ്പിറ്റൽ സെറ്റിംഗ്സിലും ചൈൽഡ് കെയർ സെന്റേഴ്സിലും അല്ലെങ്കിൽ റിസർച്ച് സെറ്റിംഗ്സിലും, ഇപ്പൊ ഒബി ഓർഗനൈസേഷൻ സൈക്കോളജി ആണെങ്കിൽ ഓർഗനൈസേഷൻ സെറ്റിംഗ്സിലും, അങ്ങനെ പല പല ഇടങ്ങളിൽ നമ്മുടെ ടേസ്റ്റും നമ്മുടെ ഇൻട്രസ്റ്റും അനുസരിച്ച് നമുക്ക് പല ഇടങ്ങളിൽ പോയി ഓരോ ഇന്റർവെൻഷൻസും ട്രീറ്റ്മെന്റ് പ്ലാൻസ് എന്തൊക്കെയാണ് കേസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ അതിലൂടെ നമുക്ക് നമ്മുടെ സ്കിൽ, അറിവ്, നോളജ്, നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കലി ആപ്ലിക്കേറ്റ് ചെയ്യാനും നമ്മുടെ ജോബിന് കുറച്ചും കൂടി ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാകാനും കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ഉണ്ടാവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് ആണ് ഇന്റേൺഷിപ്പ്. ഉറപ്പായിട്ടും പഠിക്കുന്ന എല്ലാ കുട്ടികളും ഇന്റേൺഷിപ്പിന് പോകണം എന്നുള്ളതാണ് ഒരു താല്പര്യം.
0: അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഒരു സൈക്കോളജിസ്റ്റും സൈക്യാട്രിസ്റ്റും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്താണെന്ന്, ഇതൊന്ന് ക്ലിയർ ചെയ്യാമോ?
1: അത് ഒരു പക്ഷെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കാം. ഇടയ്ക്ക് എന്നോടും കുറെ പേരും ഒന്ന് ചോദിച്ചിട്ടുണ്ട് എന്താ സൈക്യാട്രി സൈക്കോളജി. മെയിൻ ആയിട്ട് ഇതിനകത്തെ വ്യത്യാസം, സൈക്യാട്രി എന്ന് പറയുമ്പോൾ MBBS അല്ലെങ്കിൽ ഡോക്ടറൽ ഡിഗ്രി എടുത്ത ഒരാളാണ് സൈക്യാട്രിസ്റ്റ് ആയിട്ട്. അവർക്ക് മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാം, അവരുടെ ട്രീറ്റ്മെന്റ്സ് ഡയഗ്നോസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്കിൽ അവർക്കുണ്ട്. പക്ഷെ സൈക്കോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അസസ്മെന്റ്സ് ചെയ്യാനും ട്രീറ്റ്മെന്റ് പ്ലാൻസ് കൊടുക്കാനും അല്ലാതെ ഡയഗ്നോസ് ചെയ്യാനോ മെഡിസിൻസ് കൊടുക്കാനോ ഒന്നും ഉള്ള ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവർക്കില്ല. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവരെടുത്തിരിക്കുന്ന ഡിഗ്രിയുടെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ ഡിഫറൻസ് ആണ്. പക്ഷെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ആയിട്ടാണ്, അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകേണ്ട കേസുകൾ സൈക്കോളജിസ്റ്റിന്റെ അടുത്തും സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട കേസുകൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തുമാണ് കൃത്യമായിട്ടും

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.

0: காய்ச்சல்.
1: Yes, we are back on Padavugal with me, RG Sultana. അങ്ങനെ ഇതായി ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത്

0: ഒരു സ്പെഷ്യൽ പടവുകളിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ടുള്ള ആർദ്ര മാം ആണ് കൂടെയുള്ളത്. ഓക്കെ മാം, ഡിഗ്രി മാത്രം പൂർത്തിയാക്കിയാൽ ഈ ഒരു ഫീൽഡിൽ നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ സാധിക്കുമോ, അതോ PG കമ്പൽസറി ആണോ സൈക്കോളജി എടുക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച്?
1: നല്ലൊരു കരിയർ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അത്രയും നല്ല കരിയർ സെറ്റ് ചെയ്യാൻ പറ്റില്ല. BSc അല്ലെ UG മാത്രം ഉണ്ടെങ്കിൽ, പക്ഷെ UG മാത്രമേ ഉള്ളെങ്കിൽ UG ബേസ്ഡ് ആയിട്ടുള്ള HR പോസ്റ്റ്, അങ്ങനത്തെ ചെറിയ ചെറിയ പോസ്റ്റുകളൊക്കെ, അതൊക്കെ നമുക്ക് നേടിയെടുക്കാം. ചിലടത്തൊക്കെ BSc മാത്രമേ ചോദിക്കാറുള്ളൂ, ചില കൗൺസിലിംഗ് സെന്റേഴ്സിലൊക്കെ. പിന്നെ എക്സ്പീരിയൻസിലൂടെ അവർക്ക് നേടാം എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ ഹയർ ആയിട്ട് നമ്മുടെ കരിയറിൽ കുറച്ചുകൂടെ ഗ്രോത്ത് ഉണ്ടാവണം, കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആവണം, കുറേയേറെ കാര്യങ്ങൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ഹയർ സ്റ്റഡീസ് ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ, കാരണം മാറുന്ന ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എപ്പോഴും ഓരോരോ അപ്ഡേഷൻസ്, പ്രത്യേകിച്ച് സൈക്കോളജിസ് എമർജിംഗ് ഫീൽഡ്, അതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ഡേഷൻസ് ഡെയിലി ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. സോ നമ്മളൊരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ മറ്റുള്ളവരുടെ അടുത്തുകൂടെ നമുക്ക് പിടിച്ചു നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിനപ്പുറം ഈ ഫീൽഡ് ഇഷ്ടപ്പെട്ടെടുത്തവർക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും ഒരു ഹയർ സ്റ്റഡീസിലേക്ക് പോവാണ്. ഇപ്പം PG എടുക്കാം, അതുപോലെ തന്നെ MA സൈക്കോളജി എടുക്കാം, ഇപ്പൊ MPhil ന് പകരം MA സൈക്കോളജി വന്നു, അതുപോലെ തന്നെ നമുക്ക് PhD എടുക്കാം. ഇങ്ങനെ പല പല അപ്ഗ്രേഡേഷൻസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കരിയറിൽ സ്ട്രോങ് ആയിട്ട്
0: ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മാമിനോട് ചോദിച്ചറിയുവാനുണ്ട്. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യം. നല്ലൊരു മാനസികാരോഗ്യം സന്തോഷകരവും സമാധാനപൂർണവുമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ.

0: Once again, we are back on Padavugal with me, RJ Sultana. അങ്ങനെ ഇതാ ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയില് നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ടുള്ള ആർദ്ര മാം ആണ്. സൈക്കോളജി പൂർത്തിയാക്കുന്ന ഒരാൾക്ക് ആ ആളുടെ മുന്നിലുള്ള പ്രധാന കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്?
1: കരിയർ ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും പറഞ്ഞാൽ സൈക്കോളജി പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റി ഇന്നത്തെ ഒരു കാലഘട്ടത്തിലുണ്ട്. അപ്പം നമുക്കിപ്പം സ്പോർട്സ് സൈക്കോളജി എടുക്കാം, നമുക്കിപ്പോ ക്ലിനിക്കൽ സൈക്കോളജിയാണ് എല്ലാ ആൾക്കാരും കൂടുതലായിട്ടും കേട്ടിട്ടുള്ളതും അറിഞ്ഞിട്ടുള്ളതുമായിട്ടുള്ള. പക്ഷെ അതിനപ്പുറം കുറെയേറെ സൈക്കോളജിയുടെ ഫീൽഡുകൾ ഉണ്ടെന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കരിയർ സൈക്കോളജി ഉണ്ട്, പിന്നീട് സ്പോർട്സ് സൈക്കോളജി ഉണ്ട്, എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ട്, സ്കൂൾ സൈക്കോളജി ഉണ്ട്, കൗൺസിലിംഗ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തില്ല, അത്രയ്ക്കും ഫീൽഡുകൾ വളരെയേറെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. റിസർച്ചിനോട് പോകണമെങ്കിൽ റിസർച്ചിന് പോകാം, നമുക്ക് ടീച്ചിങ് പ്രൊഫഷന് പോകണമെങ്കിൽ അങ്ങനെ പോകാൻ പറ്റും, ക്ലിനിക്കൽ ഫീൽഡ് പോകണമെങ്കിൽ അങ്ങനെ പോകാം, ചൈൽഡ് ഓറിയന്റഡ് ആയിട്ട് പോകാം. അപ്പൊ നമ്മളുടെ ടേസ്റ്റ് എന്താണോ, ഒരു ബി എസ് സി ഒക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം മനസ്സിലാവും ഞാൻ ഇനി ഏത് ഫീൽഡിലേക്ക് പോകണം എന്നുള്ളത്. ആ ഒരു ടേസ്റ്റ് അനുസരിച്ച് കൃത്യമായിട്ടുള്ള റിസർച്ച് ചെയ്ത് അവരവർക്ക് ഇഷ്ടമുള്ള അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള കരിയറിലേക്ക് പോവുകയാണെങ്കിൽ അവരുടെ ഫ്യൂച്ചർ നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കും എന്നുള്ളതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം.
0: ഓക്കെ മാം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധ്യതകൾക്ക് പുറമെ വിദേശ രാജ്യങ്ങളിൽ സൈക്കോളജിസ്റ്റുകൾക്ക് ഉള്ള ഒരു കരിയർ സ്കോപ്പ് എത്രത്തോളം ഉണ്ട്?
1: വിദേശത്ത് കരിയർ സ്കോപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ അതും അവിടുത്തെ ഓരോരോ യൂണിവേഴ്സിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് ഡിഗ്രി ഒരിക്കലും അവിടെ വാലിഡ് അല്ല, പക്ഷെ അവിടെ പോയി ഒരുപാട് എക്സാംസ് ഒക്കെ അപ്പിയർ ചെയ്യുവാണെങ്കിലും അവിടുത്തെ കോഴ്സുകളൊക്കെ പഠിക്കുകയാണെങ്കിൽ എന്റെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ പഠിക്കുന്നവർ, അവർ നല്ല ബ്രൈറ്റ് ആയിട്ട്. കാരണം നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കരിയറിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് എവിടെ ചെന്നാലും ലിമിറ്റഡ് അല്ല, അൺലിമിറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സംഭവമാണ്. സോ നമുക്ക് അവിടെ ചെന്നാലും വിദേശത്തായിരുന്നാലും പ്രത്യേകമായിട്ടുള്ള എക്സാംസും എക്സാംസും അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ന്യൂറോ സയൻസ് അങ്ങനെ നമ്മുടെ നാട്ടിലില്ലാത്ത തരത്തിലുള്ള പലതരത്തിലുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസും വിദേശത്തുണ്ട്.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം.
1: നവരാത്രി
2: സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
5: ക്ലാസിക് ഹിറ്റ്സ് ഓഫ് ദി അവേഴ്സ്.

0: நினைவுகள், a thought for the future.
1: Yes, we are back on Padavugal with me, RG Sultana. അങ്ങനെതാ ഈ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിലെ ഈ ഒരു സ്പെഷ്യൽ പടവുകളിൽ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല, എന്റെ ഒപ്പം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറുമായിട്ടുള്ള ആർദ്ര മാം ആണ് കൂടെയുള്ളത്. ഓക്കെ മാം. മാം, അതുപോലെ തന്നെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ മറ്റു പ്രമുഖ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും സൈക്കോളജി പഠിക്കാൻ പറ്റിയ ഒരു മികച്ച കോളേജ് ഏതൊക്കെയായിട്ടാണ് മാമിന് ഫീൽ ചെയ്തിട്ടുള്ളത്?
2: മികച്ച കോളേജുകൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിലെടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റി, എം ജി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ്, ഇതെല്ലാം ബെറ്റർ ഓപ്ഷൻസ് ആണ്. ഇപ്പൊ പുറത്തെടുക്കുകയാണെങ്കിൽ ഡൽഹി, ജാമിയ മിലിയ, ഇതെല്ലാം ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ ഞാൻ പറയും, കുറച്ചും കൂടെ നമ്മൾ ബെറ്റർ കോളേജുകളെ നോക്കുന്നതിനപ്പുറമായിട്ട് നല്ല ടീച്ചേഴ്സ് ആണോ പഠിപ്പിക്കുന്നത്, അല്ലെ അവിടുത്തെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്, അവിടുത്തെ എക്സ്പോഷർ എങ്ങനെയുണ്ട്, അപ്പൊ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളെ കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് നല്ല രീതിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് കോളേജുകൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മള് പോകുന്നതിന് മുന്നേ ആയിട്ട് കൃത്യമായിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അവിടുത്തെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ എങ്ങനെയാണ്, എക്സ്പോഷർ ഉണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് നല്ല കോളേജുകളിൽ പഠിക്കാനായിട്ട് സാധിക്കും.
1: ഓക്കെ മാം. മാം, അതുപോലെ തന്നെ ഭാവിയിൽ സാങ്കേതിക വിദ്യയും AI വളരുമ്പോഴും ഒരു സൈക്കോളജിസ്റ്റിന്റെ പ്രാധാന്യവും ഡിമാൻഡും സമൂഹത്തിൽ വർദ്ധിക്കാനാണോ സാധ്യത?
2: ഞാനത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നത് AI ഒരിക്കലും സൈക്കോളജിസ്റ്റിനെ റീപ്ലേസ് ചെയ്യില്ല എന്ന് തന്നെയാണ്. കാരണം ഒരു മനുഷ്യന്റെ വികാരങ്ങളെയും മനുഷ്യന്റെ വിചാരങ്ങളെയും അവരെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാൻ ഉറപ്പായിട്ടും ഒരു ഒരു ഒരു സാങ്കേതിക വിദ്യക്കും സാധിക്കില്ല. ഇപ്പൊ തന്നെ നമ്മൾ ചാറ്റ് ജിപിടിയോട് സംസാരിക്കുന്നു, ബട്ട് ദേ കാണ്ട് ഫീൽ ഇറ്റ്, അവർക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഒരിക്കലും സൈക്കോളജിസ്റ്റിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ഒരു AIക്കും സാധിക്കില്ല. പക്ഷെ ഞാൻ അങ്ങനെ ഉറപ്പിച്ച് പറയുന്നില്ല, ഒരു പക്ഷേ ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെയും സംഭവിച്ചേക്കാം. എന്നാലും ഇതുവരെയും എന്റെ ഒരു വിശ്വാസം അങ്ങനെയാണ്.

0: നാട്ടാർക്കൊപ്പം.
1: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
2: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
1: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
2: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
1: ഏവർക്കും ദീപാവലി ആശംസകൾ.
3: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: Google, a thought for the future. Once again, we are back on Padavugal with me, RJ Sultana. അങ്ങനെ ഇതായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയില് നമ്മുടെ കൂടെയുള്ളത് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസറും ആയിട്ടുള്ള ആർദ്ര മാം ആണ്. ഓക്കെ മാം, അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആയിട്ട് സൈക്കോളജി ഒരു പാഷനായി കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ നിൽക്കുന്ന പുതിയ തലമുറയോട് മാമിന് നൽകാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വൈസ് എന്താണ്?
1: ഓക്കെ, ഇന്ന് ഒരുപാട് കുട്ടികൾ സൈക്കോളജി ചൂസ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ആൾക്കാരും അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് സൈക്കോളജി ചൂസ് ചെയ്യുന്നത്. സൈക്കോളജി കരിയർ ആയിട്ട് ചൂസ് ചെയ്യുന്ന കുട്ടികളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പാഷനോടെ എടുക്കുക, ഇഷ്ടത്തോടെ പഠിക്കുക, സൈക്കോളജി നമ്മളെ തിരിച്ചു ഇഷ്ടപ്പെട്ടോളും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡ്, ഞാനത് പഠിക്കുന്നു, ഞാൻ ആ ഫീൽഡിൽ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ ഞാൻ പറയുന്നതായിട്ട് എനിക്ക് തോന്നാം, പക്ഷേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫീൽഡ് വേറെ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. കാരണം ഒരു മനുഷ്യന്റെ മനസ്സിനെ മനസ്സിലാക്കുക, കാരണം നമുക്ക് ഓരോ സെഷൻസ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴും നമുക്ക് അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്, അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ചിരി, ഒരു സന്തോഷം, ഞാനിപ്പോ ഓക്കെ ആയി, ഇത്രയും നേരം ഞാൻ എന്റെ മനസ്സിലുണ്ടായിരുന്ന വിഷമങ്ങളെല്ലാം പറഞ്ഞപ്പോ ഞാൻ ഓക്കെ ആയി, വളരെ സന്തോഷം, നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കൈയൊക്കെ പിടിച്ചു പോകുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം അത് ഭയങ്കര ഒരു വലുതാണ് ശരിക്കും പറഞ്ഞത്. എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അത് റിയലൈസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതൊക്കെ ഈ ഒരു ഫീൽഡിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു സംഭവമാണ്. സോ എന്റെ ഒരു കഴിവ് കൊണ്ട്, എന്റെ ഒരു ചെറിയ ഒരു കഴിവ് കൊണ്ട്, അല്ലെങ്കിൽ എന്റെ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും ചെറിയ ഒരു തരത്തിലുള്ള ഒരു സന്തോഷമെങ്കിലും കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് ഞാനൊരു സക്സസ് ആയി എന്ന് തന്നെ ഞാൻ പറയാൻ പറ്റും. സോ എനിക്കിനി എടുക്കാൻ പോകുന്ന കുട്ടികളോട് പറയാനുള്ളത്, പാഷനോടെ എടുക്കുക, ആരെയും നിർബന്ധിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതിനും അപ്പുറമായിട്ട് മറ്റുള്ളവരെ മനസ്സിലാക്കാനും എന്നെ സ്വയം ഒന്ന് വിലയിരുത്താനും ഉള്ള ഒരു അവസരമായിട്ട് ഈ സൈക്കോളജി ചൂസ് ചെയ്യുക. നല്ലതായിട്ട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള കോഴ്സാണ്, PG എടുക്കുക, മുന്നോട്ടുള്ള പഠനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് കണക്കാക്കുക.
0: ഓക്കെ മാം, അപ്പൊ താങ്ക് യു സോ മച്ച് ഒരുപാട് തിരക്കുകൾക്കിടയിലും ഈ ഒരു വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിന്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്.
1: താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. എല്ലാവർക്കും മെന്റൽ ഹെൽത്ത് ഡേ വിഷസ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Time check. Studio clock il ipol samayam 12 mani. The time is 12 o'clock. Neera

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫെ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനിഷ്ടമുള്ള ഒരുപിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474290907 4 249 0 4 249 0 9 0 9 0. അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 0 9 0 9 0 9 0 9 0. അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടുകൂടി ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ എവ്രിബഡി സ്റ്റേ ട്യൂൺഡ്, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ എഫ് എം 90.9.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിലക്കുറവാണ് അൽജയുടെ സ്പെഷ്യാലിറ്റി,
4: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെ ഉള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1:12 കഴിഞ്ഞ് 15 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയ്റ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ, ശാന്ത
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ആ, നല്ല വിശേഷം. ഇന്ന് അംഗൻവാടിയിലല്ല, ഇന്ന് വീട്ടിലാണ്. മക്കള് കൂടില്ല.
0: മക്കളില്ല കൂടെ? ഇന്ന്
1: ഇന്ന് രണ്ടാം ശനിയല്ലേ?
0: ഓ, ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണല്ലേ. ശരി, അപ്പം ഈ ഒരു ദിവസം എങ്ങനെയാ ആക്ച്വലി പോകുന്നത്? നമ്മൾ ബാക്കിയുള്ള ദിവസമൊക്കെ കുട്ടികളുടെ കൂടെ നമ്മൾ എൻജോയ് ചെയ്തിരിക്കുമല്ലോ അല്ലേ. ഇപ്പൊ നമുക്ക് ഒരു മടിപ്പായിരിക്കത്തില്ലേ ഈ ദിവസം?
1: അയ്യോ മോനെ, അമ്മയ്ക്ക് ഒരു മടിപ്പും ഇല്ല. കുട്ടികളെക്കാളും അടിപൊളിയായിട്ട് ഉള്ള രണ്ടു പേരുണ്ട്, എന്റെ അച്ഛനും അമ്മയാണ്. കിടപ്പുരോഗികളാണ്. അപ്പം ശനിയാഴ്ച രാവിലെ തന്നെ എന്നും എനിക്ക് വർക്കിംഗ് ഡേ ആണെങ്കിലും ഞാൻ 4 മണിക്ക് എണീറ്റിട്ട് എന്റെ അമ്മയ്ക്കും അച്ഛനും ഫുഡെല്ലാം ഉണ്ടാക്കി അവർ താമസിക്കുന്ന വീട്ടിൽ കൊണ്ടുപോയി. ഞാൻ നേരെയാകുമ്പോൾ ഞാൻ അവർക്ക് ഫുഡ് കൊണ്ടു കൊടുത്ത് അവരെ കുളിപ്പിച്ച് ഇൻസുലിനും കൊടുത്ത് മരുന്നും കൊടുത്തതിന് ശേഷം തിരിച്ച് ഞാൻ 9 മണിക്ക് എന്റെ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ അംഗൻവാടി പോകുന്നത്. ഇന്ന് ശനിയാഴ്ച ആയപ്പോ എനിക്ക് ഒന്നും കൂടെ എന്റെ അച്ഛനും അമ്മയും നല്ല വൃത്തിയായിട്ട് തേച്ച് കുളിപ്പിക്കാനും ആഹാരം കൊടുക്കാനും എല്ലാം പറ്റി. ഇന്നിപ്പം ഞാൻ അവർക്ക് മരുന്നായിട്ട് എല്ലാ രണ്ടാം ശനിയാഴ്ചയും മരുന്ന് എടുക്കാൻ
0: പോകും. അപ്പൊ അങ്ങനെ മടുപ്പൊന്നുമില്ല, നമ്മളിങ്ങനെ ജോലിയൊക്കെ ചെയ്ത് നമ്മളിങ്ങനെ പരിപാലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് പേരന്റ്സിനെ അല്ലേ. അത് മതി നമുക്ക് അല്ലെ, ലൈഫിൽ സന്തോഷമായിട്ട്
1: കുളിപ്പിച്ചതാണ്.
0: തീർച്ചയായിട്ടും.
1: അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് ഒരു 2 വർഷം അവരെ കുളിപ്പിക്കുകയും അവരുടെ മരം എടുക്കുകയും അവർക്ക് വാരി കൊടുക്കുകയും ചെയ്താൽ
0: പോരായ്മ
1: അമ്മ സന്തോഷമായിട്ട് അത് എന്നും ചെയ്യുന്നുണ്ട്.
0: ശരി, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
1: അപ്പം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ എന്ന പടത്തില് മണിച്ചേട്ടൻ അഭിനയിച്ച് തേങ്ങാ പൂളും കൊച്ചി വിതുക്കി കാക്കക്കറമ്പിയെ പൂള് എന്നുള്ള പാട്ട്.
0: എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ?
1: ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടമാണത്. കടവ് മണിച്ചേട്ടന്റെ പടം നമ്മളെത്ര കണ്ടാലും നമുക്ക് കണ്ണു നിറയ്ക്കുന്ന ഒരു പടമാണ്.
0: ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും കാണി നമുക്ക് കാണാൻ തോന്നാത്ത ഒരു പടം. അത്രയും സങ്കടമാണ് പടം അല്ലേ. അതെ, അപ്പൊ എന്തായാലും ആ ഒരു പാട്ടാണ് വേണ്ടത് അല്ലേ. ഡെഡിക്കേഷൻ ഉണ്ടോ?
1: എന്റെ അമ്മയ്ക്കും അച്ഛനും പിന്നെ എല്ലാവർക്കും നമ്മുടെ ഈ പാട്ട് കേൾക്കാൻ ആഗ്രഹം മനുഷ്യനെ ആരാധിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മുടെ സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട്. അവിടെ എല്ലാവർക്കും സുഖമാണോ?
0: എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ജോലിയൊക്കെ ചെന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: വീട്ടിൽ മോന്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ സുഖമാണോ?
0: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു.
1: തീർച്ചയായിട്ടും
0: പറയാം. ശരി, അപ്പൊ എന്തായാലും പാട്ട് വെച്ചരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ് ചേച്ചി, താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് തേങ്ങാപ്പൂളും കൊക്കിലൊതുക്കി എന്നൊരു പഴയ പാട്ടാണ്. ആക്ച്വലി ഈ പാട്ട് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന അടിപൊളി സിനിമയ്ക്ക് വേണ്ടി യൂസഫ് അലി കെ ചേരിയുടെ വരികൾക്ക് മോഹൻ സിത്താര സാറിനെ നൽകി നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസേട്ടനും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ്. ഈ പാട്ട് കേൾക്കാം ശാന്ത ചേച്ചിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റിജിനയാണ് കേട്ടോ. ഹായ് ആശ്രയ എഫ് എം, അവിടെ എല്ലാവർക്കും സുഖമാണോ? ഞാൻ റിജിന. എനിക്ക് ഏതോ നിദ്രധൻ എന്ന പാട്ട് വെച്ച് തരുമോ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് റിജിന അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും റിജിനയ്ക്ക് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി അയാൾ കഥ എഴുതുകയാണ് എന്ന സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രമാഷീണം നൽകി നമ്മുടെ സ്വന്തം ഗാനകേന്ദ്രം പാടിയൊരു മറ്റൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്ക് ടു ബാക്കായി രണ്ട് അടിപൊളി ട്രാക്കുകളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ദേ ഇതുപോലെ നിങ്ങൾക്കും ഇഷ്ടമുള്ള പാട്ട് കേൾക്കാം കാസറ്റ് കഫേ ിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 2919909900. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 9526690909. സോ കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: അതെ, റെഡിയായില്ലേ?
1: എങ്ങോട്ടാ?
0: മറന്നോ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജോയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
1: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നോ, അൽജോ വിലക്കുറവിന്റെ വിസ്മയം.
0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ഹലോ, എവിടെയാ?
1: ആ, ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
2: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ?
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
2: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
2: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്.
3: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
4: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
5: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
6: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
7: ജോളി സിൽസ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: ഇഷ്ടം പോലെ പാട്ട്.

0: യാസിത് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് Cassette Cafe-യിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 33 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് റിക്വസ്റ്റ് എടുത്തിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് സന്തോഷ് ചേട്ടനാണ് കേട്ടോ. വടക്കുനാഥനിലെ ഒരു പാട്ട് വെച്ച് തരുമോ ശ്രീശാന്ത് ചേട്ടാ എന്നാണ് എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും സന്തോഷത്തിന് വേണ്ടി ആ മനോഹരമായ ഒരു പാട്ട് കേൾക്കാം വടക്കുനാഥനിലെ. ആക്ച്വലി എനിക്ക് ഫേവറേറ്റ് ആയ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത് വിച്ച് ഈസ് കളഭം തരാം എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് ആക്ച്വലി ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് രവീന്ദ്രമാഷ് ഈണം നൽകി, ചിത്ര ചേച്ചി പാടി, ആൻഡ് ഓൾസോ ബിജു ചേട്ടനും കൂടെ പാടിയൊരു മനോഹരമായ പാട്ടാണ്. ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി ഇട്ടിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദേവദർശാണ് കേട്ടോ. ഓക്കേല എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ദേവദർശ അയച്ചിരിക്കുന്ന മെസ്സേജ്. അപ്പോൾ എന്തായാലും ദേവദർശനും ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി വർണ്ണ പകിട്ട് എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തൻചേരിയുടെയും ദ ലെജൻഡ് ഗംഗേ അമരനും ചേർന്ന് വരികളെഴുതി വിദ്യാസാഗർ ഗണം നൽകി നമ്മുടെ സ്വന്തം എം ജി സാറും സുജാത ചേച്ചിയും ചേർന്ന് പാടിയ മറ്റൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടുകളാണ് ഇനി ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ കേൾക്കാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന കാസറ്റ് കഫയിലേക്ക് ഇറ്റ് ഇസ് നമ്പർ 0474-290-0474-279-1909-9900. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ഇറ്റ് ഇസ് നമ്പർ 9526-9090-9900-9562-66-9900. So keep on listening Astro FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: തിരുവനന്തപുരം റിലീ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ. ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. യു എ യിൽ ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം ഏപ്രിൽ 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജാർഖണ്ഡിലെത്തി. ദിയോഗറിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ രണ്ടാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ബി ബി എം ടി ആശുപത്രിയിൽ നടക്കുന്ന സൈന്യ സമ്പർക്ക് മേളയും ഉപരാഷ്ട്രപതി സന്ദർശിക്കും. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ സി ജെ പി നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. ജന്തർ മന്ദറിൽ പ്രതിഷേധങ്ങളും പരിപാടികളും സംഘടിപ്പിക്കുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും അപേക്ഷ നൽകേണ്ടതുണ്ടെന്നും പ്രദേശത്ത് നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും ഡൽഹി പോലീസ് ജോയിന്റ് കമ്മീഷണർ അറിയിച്ചു. സുരക്ഷ ചൂണ്ടിക്കാട്ടി 45 മെട്രോ സ്റ്റേഷനുകളിലെ ഗേറ്റുകൾ ഇന്ന് വൈകുന്നേരം 6 മണിവരെ അടച്ചിടുമെന്നും പോലീസ് വ്യക്തമാക്കി. രാജ്യതലസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തണമെന്നും സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കണമെന്നും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. എത്യോപ്യയിലെ ആദിസ് അബാബയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിഷയങ്ങൾ സംബന്ധിച്ചുള്ള തീരുമാനങ്ങളിൽ ഇരുപക്ഷത്തിനും ന്യായമായ പ്രാതിനിധ്യം വേണമെന്നും വിദേശകാര്യമന്ത്രി പറഞ്ഞു.
2: Conscious efforts are made to delay reform and undermine change. India and Africa cannot remain unrepresented or underrepresented in global decision making. And that is why India worked resolutely during its G20 presidency in 2023 to secure a permanent membership for the African Union.
1: കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, സിംഗപ്പൂർ പ്രസിഡന്റ് തർമൻ ഷൺമുഖരത്നം, പ്രധാനമന്ത്രി ലോറൻസ് വോങ് എന്നിവരുമായി സിംഗപ്പൂരിൽ കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളെക്കുറിച്ചും നിക്ഷേപ സാധ്യതകളെക്കുറിച്ചും നേതാക്കൾക്കിടയിൽ ചർച്ച നടന്നതായി കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. യു എയിലെ ഷാർജ ആങ്കറേജിൽ നടന്ന ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് പനാമ പതാകയുള്ള ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ സ്ഥിരീകരിച്ചു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇന്ത്യൻ ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ കപ്പൽ മാനേജ്മെന്റ് കമ്പനിയുമായി അധികൃതർ ബന്ധപ്പെടുന്നുണ്ടെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സായുധസേനയുടെ കാര്യത്തിൽ മാത്രം അധിഷ്ഠിതമല്ല ദേശസുരക്ഷയെന്നും പ്രതിരോധ മേഖലയിൽ സ്വാശ്രയത്വം നിർണായകമാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ നടന്ന സൊസൈറ്റി ഓഫ് ഇന്ത്യൻ ഡിഫൻസ് മാനുഫാക്ചറേഴ്സ് ചാമ്പ്യൻസ് അവാർഡ് ദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്ന സാങ്കേതിക വിദ്യയുള്ള സൈനിക ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന വിശ്വസ്ത രാജ്യമായി ഇന്ത്യ ഉയർന്നുവരികയാണെന്നും ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സർക്കാർ ഓഫീസുകളിലെ ശുചിത്വം മെച്ചപ്പെടുത്തുന്നതിനും തീർപ്പാകാതെ കിടക്കുന്ന ഫയലുകൾ കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം പ്രത്യേക ക്യാമ്പയിൻ 6.0 ആരംഭിച്ചു. മന്ത്രാലയത്തിന് കീഴിലുള്ള 610 ഓഫീസുകൾ പങ്കെടുക്കുന്നുണ്ട്. ഈ മാലിന്യങ്ങളുടെ ശാസ്ത്രീയ സംസ്കരണത്തിനും ക്യാമ്പയിനിൽ ഊന്നൽ നൽകുന്നു. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകൾ മാറ്റി നിർത്തി വിഷമതകൾ തുറന്നുപറയാൻ അന്തരീക്ഷമൊരുക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ജീവിതാനുഭവങ്ങൾ കേൾക്കാം, യഥാർത്ഥ ശബ്ദങ്ങൾ, യഥാർത്ഥ മാറ്റങ്ങൾ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ആണവായുധ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഏത് ഭീകരാക്രമണത്തിനും ഉചിതമായ മറുപടി നൽകുമെന്നും ഐക്യരാഷ്ട്രസഭയിൽ വ്യക്തമാക്കി ഇന്ത്യ. ന്യൂയോർക്കിൽ യു എൻ പൊതുസഭയുടെ നിരായുധീകരണ സമിതി യോഗത്തിൽ ജനീവയിലെ യു എൻ ഡിസാമമെന്റ് കോൺഫറൻസ് ദൌത്യസംഘത്തിലെ ഇന്ത്യൻ പ്രതിനിധി അൻമോൾ ഷേർ ബേദിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഭരണകൂട നയത്തിന്റെ ഭാഗമായി ആണവായുധങ്ങൾ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ദേശീയതലത്തിലും ലക്ഷദ്വീപിലും കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന വിവിധ പദ്ധതികളുടെ പുരോഗതി ഗവൺമെന്റ് അഷ്വറൻസ് പാർലമെന്ററി കമ്മിറ്റി വിലയിരുത്തി. ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചതായി കമ്മിറ്റി ചെയർമാനും മുസഫർ നഗർ എംപിയുമായ ഹരേന്ദ്ര സിംഗ് മാലിക് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം ജില്ലയിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി വരെ കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. സെമി കണ്ടക്ടർ നിർമ്മാണ മേഖലയിലെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. സെമി കണ്ടക്ടർ നിർമ്മാണ രംഗത്ത് രാജ്യം ഇന്ന് ചിപ്പുകളുടെ ഉത്പാദനത്തിലും രൂപകൽപ്പനയിലും ആഗോളതലത്തിൽ ശ്രദ്ധേയമായ ചുവടുവയ്പ്പുകൾ നടത്തിക്കഴിഞ്ഞു. സെമി കണ്ടക്ടർ വ്യവസായത്തിന് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമായി മാറാനുള്ള എല്ലാ നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടിരുന്നു.
3: ഭാരതത്തിനെ ആപ്കെ സഹയോഗ് സേ ചിപ്പ് ഡിസൈൻ ഹോ, മാനുഫാക്ചറിംഗ് ഹോ, ഇക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ്, മെറ്റീരിയൽ ഇക്കോസിസ്റ്റം, ടെസ്റ്റിംഗ് കേപ്പബിലിറ്റി ഹോ, ഇൻ സഭി പർ ഏക് സാത്ത് കാം കിയ ഓർ സഫലത ഹാസിൽ കർക്കെ ദിഖായി ഹേ.
1: ഓസ്ട്രേലിയയിലെ ബർഹാമിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. ഇന്ത്യൻ താരം പുതുൽ സോനോവാളാണ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ISL ഇന്ന് തുടക്കമാകും. ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC ഡൽഹിയെ നേരിടും. വൈകുന്നേരം 5 മണിക്ക് ബംഗളൂരുവിലാണ് മത്സരം. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഇന്നലെ റാഞ്ചിയിൽ നടന്ന 2-ാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസ് 6 വിക്കറ്റിന് വിജയിച്ചിരുന്നു. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിന് ഒപ്പമാണ്. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം 2027 ഏപ്രിൽ 7 വരെ താൽക്കാലികമായി നീക്കി അമേരിക്ക. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. ഈ നീക്കം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് റഷ്യൻ പ്രസിഡന്റ് പ്രതികരിച്ചു. ഊർജ്ജ വിതരണം, റഷ്യ യുക്രൈൻ സംഘർഷം, ഇറാനിലെ സാഹചര്യം എന്നിവയും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഫ്ളൈ ദുബായ് വിമാനത്തിൽ ഭീകരാക്രമണ ശ്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് UAE പ്രോസിക്യൂഷൻ. വിമാനം പിടിച്ചെടുത്ത് ടെലവീവ് വിമാനത്താവളത്തിലെ യാത്രക്കാരുടെ ടെർമിനലിലേക്ക് ഇടിച്ചിറക്കി വൻ നാശനഷ്ടം വരുത്താനാണ് ഒമാനി സഹ പൈലറ്റ് പദ്ധതി ഇട്ടിരുന്നതെന്ന് UAE അറ്റോർണി ജനറൽ അറിയിച്ചു. അസാധാരണമായ ധീരതയ്ക്ക് ഇന്ത്യൻ പൈലറ്റ് ക്യാപ്റ്റൻ സ്മിത്ത് മച്ചാറിനെ US കോൺഗ്രസ് അംഗം രാജാ കൃഷ്ണമൂർത്തി ഔദ്യോഗിക രേഖയായ കോൺഗ്രഷണൽ റെക്കോർഡിൽ ആദരിച്ചു. ദുബായിൽ നിന്ന് ടെലവീവിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ജീവൻ രക്ഷിക്കാൻ ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരതയും സമയോചിതമായ ഇടപെടലും സഹായിച്ചുവെന്ന് കൃഷ്ണമൂർത്തി പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ക്യാപ്റ്റൻ മച്ചാറിന്റെ ധീരമായ ഇടപെടലിനെ മാനിച്ച് ഇസ്രായേലിന്റെ പ്രസിഡൻഷ്യൽ അവാർഡ് ഫോർ സിവിലിയൻ ഹീറോയിസം നൽകുമെന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് പ്രഖ്യാപിച്ചു. വ്യക്തിഗത വോട്ടർമാർ സമർപ്പിക്കുന്ന ഫോം 7 അപേക്ഷകൾക്ക് പരിധി നിശ്ചയിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അവകാശവാദങ്ങളും എതിർപ്പുകളും ഉന്നയിക്കുന്ന കാലയളവിൽ പരമാവധി 10 അപേക്ഷകളും വോട്ടർപട്ടികയുടെ തുടർച്ചയായ പുതുക്കൽ പ്രക്രിയയിൽ പ്രതിമാസം 5 അപേക്ഷകളും മാത്രമേ ഒരാൾക്ക് സമർപ്പിക്കാനാകൂ. വോട്ടർപട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജാർഖണ്ഡിൽ ദിയോഗറിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ 2-ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കും. ജന്തർ മന്ദിറിൽ CJP നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രതിഷേധ പരിപാടിക്ക് അനുമതി നിഷേധിച്ച് ഡൽഹി പോലീസ്. UAE ഡ്രോൺ ആക്രമണം നേരിട്ട ക്രൂഡ് ഓയിൽ ടാങ്കറിലുണ്ടായിരുന്ന 22 ഇന്ത്യൻ നാവികരും സുരക്ഷിതരെന്ന് കേന്ദ്ര സർക്കാർ. റഷ്യൻ നിർമ്മിത ഡീസലിന്റെ വിൽപ്പനയ്ക്കും ഇറക്കുമതിക്കുമുള്ള ഉപരോധം അടുത്ത വർഷം ഏപ്രിൽ 7 വരെ നീക്കി അമേരിക്ക. തമിഴ്നാട് മാഹി, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഓസ്ട്രേലിയയിൽ നടക്കുന്ന വേൾഡ് ബൌൾസ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻസ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, once again we are back on Cassette Cafe. ഒരു ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരു പിടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം എനിക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മാനസിയാണ് കേട്ടോ. ഹായ്, എനിക്ക് അറിമ അറിമ എന്ന പാട്ട് വെച്ച് തരുമോ, കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മാനസി അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും മാനസിക്ക് ആ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി എന്തിനൻ എന്ന സൂപ്പർ ഹിറ്റ് തമിഴ് മൂവിക്ക് വേണ്ടി വൈരമുത്തുവിൻ്റെ വരികൾക്ക് റഹ്മാൻ സാർ ഇണം നൽകി ഹരിഹരൻ സാറും സാധന സർഗമയം ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അതുലാണ് കേട്ടോ. ഹായ് ശ്രീ, റഫ്താര എന്ന പാട്ട് വേണം എന്നാണ് അതുൽ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും അതുലിന് വേണ്ടിയും ആ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ലൂസിഫർ എന്ന സിനിമയ്ക്ക് വേണ്ടി തനിഷ് നബാറിൻ്റെ വരികൾക്ക് നമ്മുടെ സ്വന്തം ദീപക് ദേവ് ഈണം നൽകി ജോസ്ന പാടിയ ഒരു അടിപൊളി ഒരു സൂപ്പർ ഹിറ്റ് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ രണ്ട് അടിപൊളി ഡാൻസ് ഹിറ്റാണ് ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫേയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന കാസറ്റ് കഫേയിലേക്ക് ടു ദ നമ്പർ 0474291 9090 0474291 9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490090 9526649090. സോ എവറിബഡി സ്റ്റേ ട്യൂൺ, ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: ബൈ ദി വേ, നമ്മൾ എന്താ പറഞ്ഞു,
3: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
4: ജോളി സിൽക്സ്, ദി ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
10: Yasit Coffee.
11: Yasit Coffee.
10: Ivide ishtam pole vaattu.

0: യെസ് ലൂസിഫർ സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്, ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, ഇത് ആരാ സംസാരിക്കുന്നത്?
1: രാംജി
0: ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനേ ഒരു കാര്യം ചോദിക്കട്ടെ. ഹലോ, രാംജിന്ന് വിളിക്കണോ രാംജി ചേട്ടാന്ന് വിളിക്കണോ? രാംജി നടത്തുക അല്ലേ? ഓക്കെ, ഈ രാംജി ചേട്ടാന്ന് വിളിക്കുമ്പോഴേ ഒരു ബുദ്ധിമുട്ട് പോലെ എനിക്ക്. അങ്ങനെ വിളിക്കുന്നല്ലേ, വിളിക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ രാംജിന്ന് വിളിക്കാം, ശരിയല്ലേ? തെറ്റൊന്നുമില്ലല്ലോ വിളിക്കുന്നതില്, ഒരു കുഴപ്പമില്ല. അല്ല, ആദര സൂചകമായിട്ട് ഒരു ജി ചേർക്കുന്നുണ്ടല്ലോ കൂടെ അല്ലേ? മനസ്സിലായി. അതെ, ഓക്കെ, ശരി ശരി. അപ്പൊ കൂടെ ഞാനും ഞാൻ വിളിക്കാം അല്ലേ? ശരി, ഓക്കെ. അപ്പൊ രാംജി, ഏത് പാട്ടാണ് കേൾക്കണ്ടേ? നവകാഭിഷേകം കഴിഞ്ഞു അല്ലേ? വളരെ പഴയ ഒരു സിനിമയിലെ പാട്ടാണല്ലോ. ഭക്തിപ്പാട്ട് കേൾക്കണം തോന്നി അല്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, ശരി. ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കോൾ കണക്ട് ചെയ്യുമ്പോഴേ ഒരു റേഞ്ച് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, അറിയില്ല, കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അടുത്ത വട്ടം വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ആ, ചെറിയൊരു പ്രശ്നം, എനിക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ, ഓക്കെ ഓക്കെ, ശരി. അപ്പൊ എന്താ പാട്ട് വെച്ചു തരാം കേട്ടോ. താങ്ക് യു ഫോളോ ചേട്ടാ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ വിളിച്ചത് നമ്മുടെ രാംജി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് നവകാഭിഷേകം കഴിഞ്ഞു എന്ന പഴയ പാട്ടാണ്. ആക്ച്വലി 77 റിലീസ് ചെയ്ത ഗുരുവായൂർ കേശവൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ഭാസ്കരൻ മാഷിൻ്റെ വരികൾക്ക് ദേവരാജ മാഷ് ഈണം നൽകി ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പാട്ട് കേൾക്കാം രാംജിക്ക് വേണ്ടി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്ക് നക്ഷതങ്ങൾ എന്ന മൂവിയിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യമാണ് നീ എന്ന പാട്ട് വെച്ച് തരണേ, എൻ്റെ മൂത്ത മകൾ ദേവികയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് രേവതി ചേച്ചി എനിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ മകൾ ദേവികയ്ക്ക് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി നഗക്ഷതങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഓ എൻ വിയുടെ വരികൾക്ക് ബോംബെയിൽ രവിസാർ ഈണം നൽകി ദാസയുടെ തന്നെ പാടി മറ്റൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ബാക്ക് ടു ബാക്കായി ഇനി കാസറ്റ് കഫയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാവുന്ന കാസറ്റ് കഫയിലേക്ക് ടു ദ നമ്പർ 0474290904 279119909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ് ടു ദ നമ്പർ 9526490906 9964669909. So keep on listening Astro FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
5: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണാവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം ഒരു പണി കഴിഞ്ഞ് 31 മിനിറ്റ് അരയ്ക്കാണ്. ഈ ഒരു സമയം ദേ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കോളർ വെയിറ്റിംഗ് ആണ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നേ?
1: ഹലോ
0: ഹലോ, ഇത് ആരാ സംസാരിക്കുന്നേ?
1: ഞാൻ അജയനാണ്. വാളാത്തുന്നു
0: അജയൻ ചേട്ടാ, ആദ്യം ഫസ്റ്റ് ടൈമാണ് വിളിക്കുന്നത്? ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ ഞാനുണ്ട്, ഭാര്യയുണ്ട്, മോളും.
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു? ഓക്കെ. അപ്പൊ മകളൊക്കെ എന്താ ചെയ്യുന്നത്? ഏഴാം ക്ലാസ്സിൽ പഠിക്കാണ്. ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ പെയിന്റിംഗ് തൊഴിലാളിയാണ്.
0: പെയിന്റിംഗ് തൊഴിലാളിയാണ് അല്ലേ? ജോലിയൊക്കെ ഉണ്ടോ? പണിയുണ്ടോ? ഇപ്പൊ പണിയൊക്കെ ഉണ്ടല്ലേ.
1: ഓക്കെ.
0: ഇന്ന് പോകാൻ പറ്റിയില്ല, അതെന്ത് പറ്റി? ഓക്കെ, ശരി ശരി. അപ്പൊ എന്നാലും ഇന്ന് വെറുതെ ഇരിക്കാൻ ഒരു പാട്ട് കേൾക്കാന്ന് കരുതി അല്ലേ? ഓക്കെ. അപ്പൊ ഏത് പാട്ടാ കേൾക്കണ്ടേ? ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ. ആ പഠിക്കോ പഠിക്കോ, ബാക്കി പോരട്ടെ, നിർത്തല്ലേ, ബാക്കി പോരട്ടെ. അതെന്ത് പറ്റി, കൂടെ വാളത്തുള്ളൂ. ഓക്കെ, എന്നാ ഞാൻ പാടിത്തരാം, കൂടെ പാടിക്കോ. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ. ആ ഓക്കെ ഓക്കെ. ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്കൊന്ന് പാടി തരണേ പ്ലീസ്. ഓക്കെ, ശരി ശരി. ആ പെണ്ണക്ക് ഞാൻ അപ്പൊ
1: മാറ്റിക്കോളാം.
0: പറഞ്ഞോളൂ. ഓക്കെ, എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം കേട്ടോ. ടിന്റുമോൻ. ഓക്കെ, ടിന്റുമോന് വേണ്ടി പാട്ട് വെച്ചു കൊടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ കോളിങ് ചേട്ടാ, വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ ശരി. അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ അജയൻ ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ശാന്തമീ രാത്രി എന്ന മനോഹരമായ പാട്ടാണ്. ഈ പാട്ട് ആക്ച്വലി 92 റിലീസ് ചെയ്ത ജോണി വാക്കർ എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തൻചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സാർ ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടൻ പാടി അനശ്വരമാക്കിയ ഒരു അടിപൊളി പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആദിയാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്ക് മദന മനമോഹിനി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ആദി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആദിക്ക് വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി കാന്താര 2 എന്ന കന്നഡ സിനിമയ്ക്ക് വേണ്ടി സന്തോഷ് വർമ്മയുടെ വരികൾക്ക് ബി അജനീഷ് ലോക്നാഥ് ഈണം നൽകി നമ്മുടെ ഹരിശങ്കറും ഹർഷിതയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ പാട്ടാണ് ഇനി കാസറ്റ് കഫയിലൂടെ കേൾക്കുവാൻ പോകുന്നത്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ നിങ്ങൾക്കും വിളിക്കാം കാസറ്റ് കഫയിലേക്ക്. ടു ദ നമ്പർ 0474291 9090 0474219909. ആൻഡ് ഓൾസോ വാട്സാപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909264 9090. So keep on listening Astray FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
2: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: യാസിൻ കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
1: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ
1: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
2: കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
3: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
4: ശാരീരിക ആരോഗ്യം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാനസിക ആരോഗ്യം. നല്ലൊരു മാനസികാരോഗ്യം സന്തോഷകരവും സമാധാനപൂർണവുമായ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇന്ന് ഒക്ടോബർ 10 വേൾഡ് മെന്റൽ ഹെൽത്ത് ഡേ.

കാലാപ്പാനി എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജി ശ്രീശാന്ത് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 1 മണി കഴിഞ്ഞ് 51 മിനിറ്റിൽ ഇന്ന് എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഫൈനലി എനിക്കൊരു മെസ്സേജ് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വിസ്മയാണ് കേട്ടോ. ഹായ് ശ്രീ, ഫിദയിലെ വന്നില്ലേ മെല്ലെ വന്നില്ലേ എന്ന പാട്ട് വേണം. ഡെഡിക്കേറ്റഡ് ടു മൈ കസിൻ ആരതി എന്നാണ് വിസ്മയ എനിക്ക് വാട്സാപ്പിൽ അയച്ചിരിക്കുന്ന മെസ്സേജ് കേട്ടോ. അപ്പോൾ എന്നാലും വിസ്മയ്ക്കും വിസ്മയുടെ കസിൻ ആരതിക്കും വേണ്ടി ആ മനോഹരമായ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആ ഒരു പാട്ട് ആക്ച്വലി ഫിദ എന്ന സിനിമയ്ക്ക് വേണ്ടി സിജു തുറവൂരിൻ്റെ വരികൾക്ക് ശക്തികാന്ത് കാർത്തിക് ഈണം നൽകി ശ്യാമ സിജുവും വിധു പ്രതാപും ചേർന്ന് പാടിയ ഒരു അടിപൊളി ഡാൻസ് ഹിറ്റാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ടോടുകൂടി കാസറ്റ് കഫയെ വൈൻഡ് അപ്പ് ചെയ്യാൻ ഏകദേശം ടൈം ാണ്. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ബാക്കിയുണ്ട്. ആൻഡ് ഫൈനലി ഒരു കാര്യം പറയാൻ മറന്നുപോയി, അതിനുമുമ്പ് ഒരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകുന്ന ടൈമാണ് ഈ ഒരു കാസറ്റ് കഫേയിലെ വീക്കിൽ. വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ തിരഞ്ഞെടുക്കേണ്ട ടൈമാണ്. സോ ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഒരു ലക്കി വിന്നർ ഈസ് യെസ് റിജിനയാണ്. ആ ഒരു ലക്കി വിന്നർ കേട്ടോ. ഏതോ നിദ്രൻ എന്ന പാട്ട് ചോദിച്ച റിജിനയാണ് ആ ഒരു ഭാഗ്യശാലി. അപ്പോൾ എന്തായാലും റിജിനയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ്. റിജിനെ നമ്മൾ ഓഫീസിൽ നിന്നും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. കൺഗ്രാറ്റ്സ് റിജിന. അപ്പോൾ എന്തായാലും ദേ കാസറ്റ് കഫേയിലെ എപ്പിസോഡിൽ നിന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഇനി വൈകിട്ട് 6 മണിക്കും അതുപോലെ തന്നെ 9 മണിക്കും നമുക്ക് കേട്ടുമുട്ടാം. സോ യു ആർ ലിസണിംഗ് ആസ്ട്രോ എഫ് എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം എന്നത് പ്രവചനാതീതമായ ഒരു യാത്രയാണ്. ചിലർക്കത് പൂത്തു നിൽക്കുന്ന വർണ്ണവസന്തമാണെങ്കിൽ മറ്റു ചിലർക്കത് കൊടുംവേനലിൽ എരിഞ്ഞടങ്ങുന്ന ഒരു മരുഭൂമിയാണ്. നാം ഓരോരുത്തരും ഈ ഭൂമിയിലേക്ക് വരുന്നത് ഒരുപാട് സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും ഭാണ്ഡവുമായിട്ടാണ്. വീഴുമ്പോൾ താങ്ങാനും തളരുമ്പോൾ തണലേകാനും സ്നേഹിക്കുന്നവർ ഒപ്പമുണ്ടെന്ന ചിന്തയാണ് ഏതൊരു കൊടുങ്കാറ്റിനെയും പുഞ്ചിരോടെ നേരിടാൻ നമുക്ക് കരുത്തേകുന്നത്. എന്നാൽ കാലത്തിന്റെ കുത്തൊഴുക്കിൽ എല്ലാവർക്കും ഈ ഭാഗ്യം ലഭിച്ചെന്ന് വരില്ല. പ്രതീക്ഷയുടെ വെളിച്ചമണഞ്ഞ് സ്വന്തമെന്ന് കരുതിയവരൊക്കെയും ഒരു നാൾ വഴിപിരിഞ്ഞു പോകുമ്പോൾ വലിയ ആൾക്കൂട്ടങ്ങൾക്കിടയിലും തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ചിലരുണ്ട്. ഒരു വൻമരത്തിൽ നിന്നും പറഞ്ഞു വീണ് ലക്ഷ്യമില്ലാതെ കാറ്റിലലയുന്ന ഒരു കരയിലൂടെ നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ അവർക്ക് കഴിയാറുള്ളൂ. ചോര നീരാക്കി പണിതുയർത്തിയ സ്വന്തം വീടിന്റെ പടിയിറങ്ങേണ്ടി വന്ന ചുളവ് വീണ കൈകളുമായി വിറങ്ങലച്ചു നിൽക്കുന്ന വയോധികർ. ഈ ലോകത്തിന്റെ വെളിച്ചം കാണും മുൻപേ മാതൃത്വത്തിന്റെ ചൂടും പിതൃത്വത്തിന്റെ തണലും നിഷേധിക്കപ്പെട്ട, വിടരും മുമ്പേ കൊഴിഞ്ഞു പോകുമായിരുന്ന അനാഥരായ പിഞ്ചുപാല്യങ്ങൾ. ജീവിതത്തിന്റെ ക്രൂരതകൾ താങ്ങാനാവാതെ സ്വന്തം മനസ്സിന്റെ സമനില തെറ്റി സമൂഹത്താൽ പുറന്തള്ളപ്പെട്ട് തെരുവുകളിൽ അലയുന്നവർ, ഇവരുടെയൊക്കെ ഉള്ളൊരുകുന്ന സങ്കടങ്ങളും വറ്റാത്ത കണ്ണീരും നമ്മുടെ തിരക്കു പിടിച്ച ജീവിതത്തിന്റെ കോലാഹലങ്ങൾക്കിടയിൽ പലപ്പോഴും നാം കാണാതെ പോകുകയാണ് പതിവ്. ഒരു നേരത്തെ സ്നേഹത്തിനായി, ആശ്വാസത്തിന്റെ ഒരു കൊച്ചു തലോടലിനായി ദാഹിക്കുന്ന ഈ ജന്മങ്ങൾ ഈ ഭൂമിയുടെ കാണാ കണ്ണീരാണ്. എന്നാൽ മനുഷ്യന്റെ സ്വാർത്ഥതകൾ തീർക്കുന്ന ഈ സങ്കട കടലുകൾക്കിടയിലും അവർക്കെല്ലാം പ്രതീക്ഷയുടെ ഒരു പുതിയ തീരം എവിടെയോ ഒരുങ്ങുന്നുണ്ട്. ഉറ്റവരും ഉടയവരുമില്ലാത്തവർക്ക് അഭയമേകാൻ, അവരെ മാറോട് ചേർത്ത് പിടിക്കാൻ.

സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് കളങ്കമില്ലാത്ത അവരുടെ പുഞ്ചിരിയും കുറുമ്പുകളുമാണ്. ഏത് വലിയ സങ്കടത്തെയും ഒറ്റ നിമിഷം കൊണ്ട് അലിയിച്ചു കളയാൻ പോകുന്ന വല്ലാത്തൊരു മാതൃകത ആ നിഷ്കളങ്കമായ മുഖങ്ങൾ കൊണ്ട്. എന്നാൽ ആ ചിരി വിടരും മുൻപേ അമ്മയുടെ മാറിടത്തിലെ ചൂടും പൂർണമായും അറിയും മുൻപേ ഈ വലിയ ലോകത്ത് തീർത്തും ഒറ്റയ്ക്കായി പോയ കുറെ പെൺകുഞ്ഞുങ്ങളുണ്ട്. വർണ്ണ പൂമ്പാറ്റകളെ പോലെ പാറി നടക്കേണ്ട പ്രായത്തിൽ അനാഥത്വത്തിന്റെ ഭീതിപ്പെടുത്തുന്ന ഇരുട്ടിലേക്ക് വലിച്ചെറിയപ്പെട്ടവർ. ഏതോ തെരുവിന്റെ കോണുകളിലും ആശുപത്രി വരാന്തകളിലും ചിലപ്പോൾ ചവിട്ടുകൊട്ടകളിൽ പോലും അനാഥമായി ഉപേക്ഷിക്കപ്പെടുമ്പോൾ ആ പിഞ്ചഹൃദയങ്ങൾ എത്രമാത്രം ഭയന്നിട്ടുണ്ടാകും. പെച്ചുവെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ വിരൽ തുമ്പിൽ പിടിക്കാൻ ഒരമ്മയോ തോളിലേറ്റ് നടക്കാൻ ഒരച്ഛനോ ഇല്ലാതെ വരുമ്പോൾ ആ കുഞ്ഞിക്കണ്ണുകൾ എത്രത്തോളം നിറഞ്ഞിട്ടുണ്ടാകും. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരമാണ് സ്നേഹത്തിന്റെ ജീവിക്കുന്ന സ്മാരകമായ ആശ്രയ ശിശുഭവൻ. കലയപുരം ആശ്രയ സങ്കേതത്തിലെ ഈ മനോഹരമായ ഇടം 18 വയസ്സുവരെയുള്ള പെൺകുഞ്ഞുങ്ങൾക്കായുള്ള ഒരു സുരക്ഷിത സ്വർഗമാണ്. നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ബാല്യത്തിന്റെ കളിച്ചിരികൾ ഇവിടുത്തെ മുറ്റത്ത് കൊലസൊച്ചകളായി വീണ്ടും ചിലമ്പി ആർക്കുന്നുണ്ട്. ഒരമ്മയുടെ വാത്സല്യത്തോടെ ഒരച്ഛന്റെ കരുതലോടെ അവരെ ഊട്ടിയും ഉറക്കിയും വളർത്തുന്ന ഒട്ടേറെ സുമനസ്സുകളായ പ്രവർത്തകർ ഇവിടെ രാപ്പകലെന്നില്ലാതെ കാവലുണ്ട്. കേവലമൊരു സ്ഥാപനം എന്നതിലുപരി അവർക്ക് സ്വന്തമായി ഒരു മേൽവിലാസം നൽകുന്ന അവരുടെ കൊച്ചുകൊച്ചു ഷാട്ടങ്ങളും പരിഭവങ്ങളും കേട്ട് സാന്ത്വനിപ്പിക്കാൻ ആളുള്ള സ്നേഹം നിറഞ്ഞൊരു വലിയ തറവാടാണ് ഇത്. അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകി അവരെ വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കണ്ണുകളിൽ തിളങ്ങുന്നത് വർണ്ണാഭമായ ഭാവിയിലേക്കുള്ള വലിയ സ്വപ്നങ്ങളാണ്. കൂട്ടുകാരികൾക്കൊപ്പം പാട്ടുപാടിയും നൃത്തം വെച്ചും പുതിയ പാഠങ്ങൾ പഠിച്ചും അവർ അവിടെ വളരുകയാണ്. നാളെയുടെ വാഗ്ദാനങ്ങളായി, സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയുള്ള ആത്മവിശ്വാസമുള്ള പെൺകുട്ടികളായി, പഴയ കാലത്തിന്റെ നോവുകൾ മറന്ന് തങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നും തങ്ങളെ ജീവന തുല്യം സ്നേഹിക്കാൻ ഒരു വലിയ കുടുംബം തന്നെ ഇവിടെയുണ്ടെന്നുമുള്ള തിരിച്ചറിവാണ് ആ കുഞ്ഞുങ്ങളുടെ മുഖത്തെ ഓരോ പുഞ്ചിരിയിലും ഇപ്പോൾ തെളിയുന്നത്. നിരാശയുടെ ഇരുളടഞ്ഞ ഭൂതകാലത്തിൽ നിന്ന് വാത്സല്യത്തിന്റെ വർണ്ണപ്പകിട്ടുള്ള ഒരു പുതിയ ലോകത്തേക്ക്, പ്രതീക്ഷകളുടെ അനന്തമായ ആകാശത്തേക്ക് ഈ പെൺകുഞ്ഞുങ്ങളെ കൈപിടിച്ചുയർത്തുകയാണ് ആശ്രയ ശിശുഭവൻ. ഒരിടവേളയ്ക്ക് ശേഷം തിരികെയെത്താം. സാന്ത്വനത്തിലേക്ക് കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
3: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
2: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
3: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
2: ഏവർക്കും ദീപാവലി ആശംസകൾ.
4: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: യൗവനത്തിന്റെ തിളപ്പും മധ്യവയസ്സിന്റെ നെട്ടോട്ടങ്ങളും കഴിഞ്ഞ് ജീവിതത്തിന് സായാഹ്നത്തിലേക്ക് കടക്കുമ്പോൾ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായൊന്നു വിശ്രമിക്കാനാണ്. താൻ നട്ടുവളർത്തിയ മരങ്ങളുടെ തണലിലിരുന്ന് പേരക്കുട്ടികളുടെ കളിച്ചിരികൾ കണ്ട് വാർദ്ധക്യത്തിന്റെ അവശതകളിൽ മക്കളുടെ സ്നേഹം നിറഞ്ഞൊരു തലോടൽ ഏറ്റുവാങ്ങി ശിഷ്ടകാലം കഴിച്ചുകൂട്ടാൻ കൊതിക്കാത്തവരായി ആരുമുണ്ടാകില്ല. എന്നാൽ സ്വന്തം ചോര നീരാക്കി മക്കളെ പോറ്റി വളർത്തി അവർക്കൊരു നല്ല നാളെ ഉണ്ടാക്കാൻ സ്വന്തം ആഗ്രഹങ്ങളെയും മാറ്റിവെച്ച് അഹോരാത്രം കഷ്ടപ്പെട്ട പല അച്ഛനമ്മമാർക്കും അവസാന കാലത്ത് ലഭിക്കുന്നത് അവഗണനയുടെയും ഒറ്റപ്പെടലിന്റെയും കയ്പുനീരാണ്. സ്നേഹിച്ചു വളർത്തിയ മക്കൾക്ക് മുന്നിൽ പെട്ടെന്നൊരു നാൾ താനൊരു വലിയ ബാധ്യതയായി മാറിയെന്നറിയുമ്പോൾ ആ വയോധികരുടെ ഉള്ളിലെരിയുന്ന സങ്കടം പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. അടച്ചുറപ്പുള്ള വലിയ വീടുകൾക്കുള്ളിൽ നിന്ന് അനാഥ മന്ദിരങ്ങളുടെ തണുത്ത വരാന്തകളിലേക്കും ചിലപ്പോഴൊക്കെ തെരുവോരങ്ങളിലേക്കും വലിച്ചെറിയപ്പെടുന്ന ആ ജന്മങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അവരുടെ ജീവന്റെ പാതിയായ സ്വന്തം വീടും മക്കളും തന്നെയാണ്. ചുളിവ് വീണ കൈകളുമായി കാഴ്ചമങ്ങിയ കണ്ണുകളുമായി എപ്പോഴെങ്കിലും തന്റെ മക്കൾ തന്നെ തേടുവരുമെന്ന വിദ്യാസ്വപ്നവും പേറി കാത്തിരിക്കുന്ന ആ വയോധികർക്ക് ഒരു പുതിയ കുടുംബത്തെ സമ്മാനിക്കുകയാണ് ആശ്രയ വയോജന കേന്ദ്രം. സംഗീതത്തിലെ ഈ സ്നേഹഭവനം അക്ഷരാർത്ഥത്തിൽ അത്തരം അമ്മമാർക്കും അച്ഛന്മാർക്കും താങ്ങും തണലുമാകുകയാണ്. ഇവിടെ അവർക്ക് കൂട്ടായി അവരുടെ ഭൂതകാലത്തിന്റെ നൊമ്പരങ്ങൾ കേൾക്കാൻ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളിൽ ഒരു മരുന്നായി മാറാൻ കർമ്മനിരതരായ ഒരുപാട് സേവകരുണ്ട് ഇവിടെ. സ്വന്തം മക്കളെ പോലെ അവരെ പരിചരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം സ്നേഹത്തോടെ വാരിക്കൊടുക്കാനും കുളിപ്പിച്ച് വൃത്തിയാക്കാനും ഇവിടെയുള്ളവർ സദാ സന്നദ്ധരാണ്. ജീവിതത്തിന്റെ സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒട്ടേറെ പേർക്ക് പരസ്പരം സങ്കടങ്ങൾ പങ്കുവെക്കാനും പഴയകാല ഓർമ്മകൾ അയവറക്കാനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള ഒരിടമായി ഈ വയോജന കേന്ദ്രം മാറുന്നു. ഒരു സ്ഥാപനം എന്നതിലുപരി നഷ്ടപ്പെട്ട വീടിന്റെ ഊഷ്മളതയും സ്നേഹവും തിരികെ നൽകുന്ന ഒരു സ്വർഗമാണ് ഇവിടം. ഇവിടെ ഓരോ പ്രഭാതവും പൊട്ടിവിടരുന്നത് അവരുടെ മുഖത്തെ ശാന്തമായ പുഞ്ചിരിയിലൂടെയാണ്. അസ്തമയങ്ങൾ കൊഴിയുന്നത് അവർക്ക് ലഭിക്കുന്ന സമാധാനത്തിലൂടെയുമാണ്. അവഗണിക്കപ്പെട്ട വാർദ്ധക്യങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ഒരുപാട് സ്നേഹം ഏറ്റുവാങ്ങി മരണം വരെയുള്ള കാലം സ്വസ്ഥമായി ജീവിച്ചു തീർക്കാനുള്ള കാരുണ്യത്തിന്റെ മഹാപ്രവാഹമായി ആശ്രയ വയോജന കേന്ദ്രം നിലകൊള്ളുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാടുകൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിന്റെ കടുത്ത താളപ്പിഴകളിൽപ്പെട്ട് സ്വന്തം മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയ ഒരു കൂട്ടം മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും. ഉറ്റവർ പോലും ഭയത്തോടെയും അറുപ്പോടെയും വഴിമാറി നടക്കുമ്പോൾ തെരുവോരങ്ങളിൽ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി വിഷപ്പകറ്റാൻ ചവിട്ടുകൊട്ടകളിൽ അന്നം തിരയുന്നവർ, സ്വന്തം പേരോ നാടോ എന്തിന് താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന ബോധം പോലും ഇല്ലാതെ ഈ ജന്മങ്ങളെ ഒന്ന് ചേർത്തു പിടിക്കാൻ ഈ ലോകത്ത് പലപ്പോഴും ആരും ഉണ്ടാവില്ല. എന്നാൽ സമൂഹത്താൽ ഭ്രാന്തന്മാരെന്നും മനോരോഗികളെന്നും മുദ്രകുത്തപ്പെട്ട് പുറന്തള്ളപ്പെടുന്ന ഈ അനാഥർക്കും ആശ്രയ സങ്കേതം സ്വന്തം വീടാണ്. ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ് ഇവർക്കായി ഇവിടെ രാപ്പകലെന്നില്ലാതെ കഷ്ടപ്പെടുന്ന പ്രവർത്തകരുടെ സേവനം. സ്വബോധമില്ലാത്ത ഈ മനുഷ്യരെ കുളിപ്പിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിപ്പിച്ചും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുത്തും അവരെ ചേർത്ത് പിടിക്കാൻ ഈ സുമനസ്സുകൾ സദാ സന്നദ്ധരാണ്. ചിലപ്പോഴൊക്കെ അവർ കാണിക്കുന്ന അക്രമവാസനകളെയും ദേശത്തെയും തികഞ്ഞ ക്ഷമയോടെ ഒരു കൊച്ചുകുഞ്ഞിന്റെ വാശിയായി കണ്ട് പുഞ്ചിരോടെ നേരിടുന്ന ഈ പ്രവർത്തകർ ഭൂമിയിലെ കാണപ്പെട്ട ദൈവങ്ങളാണ്. പകരമൊന്നും പ്രതീക്ഷിക്കാത്ത നിസ്വാർത്ഥമായ സ്നേഹം മാത്രമാണ് ഇവർക്ക് കരുത്തേകുന്നത്. കുഞ്ഞുങ്ങളും അമ്മമാരും രോഗികളും അടങ്ങുന്ന 2000 വരുന്ന ഈ മനുഷ്യർക്ക് 3 അന്നമൂട്ടാനും അവർക്കൊരു മേൽക്കൂരയൊരുക്കാനും സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യനാണ് ഈ മഹാപ്രസ്ഥാനത്തിന്റെ പിന്നിൽ. അതാണ് കലയപുരം ജോസാർ. തെരുവിലലയുന്ന അനാഥ ജന്മങ്ങളുടെ കണ്ണീര് കണ്ട് അവർക്കൊരു സ്നേഹത്തണലൊരുക്കാൻ ഇറങ്ങിത്തിരിച്ച ആ മനുഷ്യ സ്നേഹി കാരുണ്യത്തിന്റെ ജീവിക്കുന്ന പ്രകാശഗോപുരമാണ്. അദ്ദേഹത്തിന്റെ അചഞ്ചലമായ നിശ്ചയദാർഢ്യവും അനന്തമായ സ്നേഹവുമാണ് ആശ്രയ സങ്കേതമെന്ന ഈ സ്വർഗഭവനത്തെ ഇന്നും താങ്ങി നിർത്തുന്നത്. സ്നേഹത്തിന്റെ വറ്റാത്ത ഈ ഉറവയെക്കുറിച്ച് ഓർക്കുമ്പോൾ മനുഷ്യത്വത്തിന് ഇന്നും ഈ ഭൂമിയിൽ മരണമില്ലെന്ന് നാം തിരിച്ചറിയുകയാണ്. കൊടുക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ദാനം നിരുപാധികമായ സ്നേഹമാണെന്ന് ആശ്രയ സങ്കേതം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
2: തെരുവിൽ നിന്ന് ഏറ്റെടുക്കുന്നതിന് പുറമെ തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്, പാരിപ്പള്ളി മെഡിക്കൽ കോളേജ്, കൊല്ലം ജില്ലാ ആശുപത്രി, കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി, അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, ഇവിടെയുള്ള മെഡിക്കൽ കോളേജുകളെല്ലാം അൺനോൺ ആയിട്ട് കിടക്കുന്നത്, അതായത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടും കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റാത്ത ആളുകളുണ്ട്. അവരെ നമ്മൾ ഏറ്റെടുത്ത് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിൽ പലരെയും നമ്മൾ ബന്ധുക്കളെ കണ്ടെത്തി അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് അയക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ ആശ്രയയുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. പിന്നെ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ, അത് വലിയൊരു ഒരു ജനബോധം എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനാണ് ആക്ച്വലി കഴിഞ്ഞ 30 കാരണം ജോസാർ ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പുണ്ടായിരുന്നത് ജോസാർ ലഹരിക്കെതിരെയുള്ള ഒരു പോരാളിയായിരുന്നു. പ്രൊഫസർ എം ബി മൻമോഹൻ സാറിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ട് തുടങ്ങി സ്റ്റേറ്റ് സെക്രട്ടറി ആയി, അങ്ങനെ ഒട്ടനവധി പ്രോഗ്രാമുകൾ കേരളത്തിലുടനീളം സാറ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണം ഈ പ്രസ്ഥാനങ്ങളിൽ എത്തുന്ന ഒട്ടനവധി ആളുകളുടെയും ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ പലരും ലഹരിക്കടിമപ്പെട്ടുന്ന ഒരു സ്ഥിതി വിശേഷത്തിലാണ് ഉണ്ടായിരുന്നത്. അവരെയാണ്, അപ്പൊ അതൊരു കാരണമാണ് ഈ തെരുവിലേക്ക് എത്തപ്പെടുന്നതിന്റെ ഒരു കാരണം. കുടുംബ ബന്ധങ്ങളുടെ ശിഥിലം എന്ന് പറയുന്നത് ഈ മദ്യവും മയക്കുമരുന്നുകളൊക്കെ തന്നെയാണ്. സോ അതിനെതിരുള്ള ഒരു പോരാട്ടം ആശ്രയം നടത്തുന്നുണ്ട്.
1: സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല, തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാടാർക്കൊപ്പം. വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേത്തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
1: നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
2: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

അരുണ്യ കുടുംബശ്രീയോടൊപ്പമാണ് പെണ്ണരങ്ങ് സമയം ചെലവഴിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയും നമ്മൾ ഇവരോടൊപ്പം തന്നെയായിരുന്നു കേട്ടോ. ഈ ആഴ്ചയാണ് നമ്മൾ നമ്മുടെ ഗെയിമിന്റെ സെഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ആഴ്ച പരിചയപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാവരും ഒന്നും അത്ര ആക്റ്റീവായിട്ടുള്ള ആൾക്കാരല്ല. പലരും കൊഴിഞ്ഞു കൊഴിഞ്ഞ് പല ഏരിയയിലൊക്കെ മാറി നിൽക്കുകയാണ്. മൈക്കിനടുത്തോക്കി പോലും വരാൻ തയ്യാറാവുന്നില്ല പലരും. അപ്പൊ ഈ ഗെയിം സെഷനൊക്കെ തുടരുമ്പോൾ ആദ്യത്തെ ആക്റ്റീവായിട്ടുള്ള കുറച്ച് പേര് അതിൽ പങ്കെടുക്കുമ്പോൾ ബാക്കി എല്ലാവരും ആ ഒരു വൈബിലേക്ക് എത്തും എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. പെണ്ണരങ്ങ് ഒരാഴ്ചയ്ക്ക് ശേഷം ശനിയാഴ്ച എത്തി നിൽക്കുമ്പോൾ കാരുണ്യ കുടുംബശ്രീയുമായുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ദിവസത്തിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുകയാണ്. ഈ പാളുതനിങ്ങി ആശ്രയ FM 90.30.

0: ഒപ്പം നാട്ടുകാർക്കൊപ്പം.
1: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9995873115.
4: Pere Pardons Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
6: Ivideyalum porathayalum kuttiyoda padana fees ne paisa thanne vende.
7: Nammude swarna vilkane, swarna vilkan ettom nalladu Achayans Gold thanne. Swarna vila etra uyarnalum ettom uyarna vila therumennu mathramalla bankil panayathil irikkunna swarnam eduthu vilkanum Achayans Gold sahayikkum. Keralathile number 1 gold buyers alle Achayans Gold.
8: 22 varshathe sevana parambaryamayi Achayans Gold, Ernakulam, Idukki, Pathanamthitta, Alappuzha, Kottayam jillakalil 45 adhigam branchukal. Koodutha ariyan sandarshikku achayansgold.in.

0: അപ്പൊ നമ്മുടെ എഫ് എമ്മിന്റെ ഒരു ലിസണർ ആണ് കേട്ടോ, സ്ഥിരമായിട്ട് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കുന്ന ഒരാൾ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഒത്തിരി സന്തോഷമാണ്. അങ്ങനെ ഒരാൾ വരുന്നത്, പേരെന്താണ്? എഫ് എം കേൾക്കാറുണ്ടോ?
1: കേൾക്കാറുണ്ട്.
0: വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: അമ്മയുണ്ട്, ഭർത്താവുണ്ട്, മക്കളുണ്ട്.
0: സന്തോഷമായിട്ട് പോകുന്നു?
1: സന്തോഷമായിട്ട്.
0: ശരി, ഈ കുടുംബശ്രീയിൽ വന്നിട്ട് ഇപ്പൊ എത്ര വർഷമായി?
1: ഞാനിപ്പം ജോയിൻ
0: ചെയ്തതേ. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. പെട്ടെന്ന് ജോയിൻ ചെയ്തപ്പോ അവരെടുത്ത് പൊരുത്തപ്പെടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ?
1: അറിയാവുന്ന ആൾക്കാരായത്.
0: ജസ്റ്റ് എന്തായാലും ആ സന്തോഷവും അങ്ങനെ തന്നെ തുടരട്ടെ. നമുക്കിന് വേണ്ടുന്നത് നമ്മുടെ ഈ പറയുന്ന കാരുണ്യ കുടുംബശ്രീയെ പറ്റി കുറച്ച് കാര്യങ്ങൾ വിശദമായി പറയണം. നമ്മുടെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെന്നുണ്ടെങ്കിലും ഈ കുടുംബശ്രീ തുടങ്ങിയത് എത്ര വർഷം മുന്നെയാണ്? എന്തായിരുന്നു ഈ കുടുംബശ്രീയുടെ ഒരു മോട്ടീവ്, അതായത് തുടങ്ങാനിടയായ സാഹചര്യം എന്താണ്? അപ്പൊ തുടങ്ങിയ ആൾക്കാരൊക്കെ ഇപ്പോഴും ഉണ്ടോ, അതോ നിലവിൽ അവരൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടോ? അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും അറിയാനുള്ളത് ഈ പേരാരാണ് ഇട്ടത്, കാരുണ്യ എന്ന പേരിനെ നിലനിർത്താൻ വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിലാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ലോൺ എടുക്കുന്നുണ്ട്, വിവിധ വായ്പാ പദ്ധതികളുണ്ട്. അപ്പൊ ഗവൺമെന്റ് തലത്തിൽ നമ്മുടെ വാർഡ് തലത്തിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം ഹെൽപ്പ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ പോവാണ്. എന്തായാലും ഞാൻ നമ്മുടെ പ്രസിഡന്റിന് ആദ്യം മൈക്ക് കൈമാറുന്നു. വിശദമായി കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രസിഡന്റ് തന്നെ പറയും. സ്റ്റേ ട്യൂൺഡ്.

0: വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവിള ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 9958731155.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
4: ഹലോ, എവിടെയാ?
5: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
4: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
5: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
4: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
5: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
4: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണ അവസരം. ഇനി 300,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ഇത്തവണ ജോയ് വാലി ദീപാവലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
7: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
6: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
7: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
6: ഏവർക്കും ദീപാവലി ആശംസകൾ.
8: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറിറ്റ് ജ്വല്ലർ.

0: സ്ത്രീയെ തമ്പന്നരങ്ങിലേക്ക് കാരുണ്യ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: എന്റെ പേര് ജയശ്രീ. ഞങ്ങള് 2014 ഈ കുടുംബശ്രീ ആരംഭിച്ചത്. 2014 പിന്നെ ഞങ്ങള് 13 പേര് ചേർന്നാണ് ഈ കുടുംബശ്രീ എന്ന് രൂപീകരിച്ചത്. അതിൽ രണ്ടുപേര് മരണപ്പെട്ടു പോയി. ഒരാള് പിന്നെ ഇതിൽ നിന്ന് മാറിയതാണ്. പിന്നെ ഞങ്ങൾ 10 പേര് ഇപ്പോഴും നിലവിൽ തന്നെയുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിന് പേരിട്ടത് ഞങ്ങൾ തന്നെ സ്വയം ഗ്രൂപ്പിന് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു പേര് വേണമെന്ന് വിചാരിച്ച് അങ്ങനെ ഗ്രൂപ്പിനകത്ത് ഗ്രൂപ്പിന് കാരുണ്യ കുടുംബശ്രീ എന്നുള്ള പേരിട്ടു. പിന്നെ ലോണ് ഞങ്ങള് ഇപ്പൊ ഞങ്ങള് 800,000 രൂപ വായ്പ എടുത്ത് ഞങ്ങൾ അങ്ങനെ ഓരോ 3 വർഷത്തേക്കാണ് ലോൺ ഞങ്ങൾക്ക് തരുന്നത് ഓരോ ബാങ്കുകാര്. അങ്ങനെ HDFC നിന്നാണ് ഞങ്ങളിപ്പോ 2 പ്രാവശ്യം ലോൺ എടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 600,000 രൂപ എടുത്തു, ഇപ്രാവശ്യം 800,000 രൂപ എടുത്തു. അതിന് മുന്നേ IOB നിന്നാണ് ഞങ്ങൾ 3.5 ലക്ഷം രൂപ എടുത്തത്. അതൊക്കെ ഞങ്ങൾ കൃത്യമായി തിരിച്ചടയ്ക്കുന്നുണ്ട്. പിന്നെ 1 രൂപ പലിശ നിരക്കിൽ ഞങ്ങൾ 50,000 രൂപ വരെ വായ്പ ഈ സംഘത്തിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. അഭിനന്ദയ്ക്ക് റെയിൻബോ ഫുഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംരംഭം ഇതിൽ നിന്ന് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് അത്തച്ചിട്ടി ഉണ്ട് ഇതിനകത്ത്. അതൊക്കെ ഞങ്ങൾ എല്ലാ ഓണത്തിനും വീതിക്കുന്നുണ്ട്. പലിശയും അങ്ങനെ കുറച്ച് എല്ലാ വർഷവും ഞങ്ങൾ 2,000 രൂപ വീതമൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഓരോ രോഗികൾക്കൊക്കെ പൈസ കൊടുക്കുന്നുണ്ട്. ഞങ്ങളാൽ കഴിയുന്നത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് സബ്സിഡി കിട്ടാറുണ്ട് ലോണിന്. പിന്നെ ഒരു ഗ്രാന്റ് കിട്ടിയിട്ടുണ്ട്. 10,000 രൂപ ഗ്രാന്റ് കിട്ടി. പിന്നെ സബ്സിഡി 2 പ്രാവശ്യമായിട്ട് 16,000 ചില്ലറ 1 രൂപ കിട്ടി. ഒരു പ്രാവശ്യം 18 രൂപയോളം കിട്ടി. ഞങ്ങളതെല്ലാം വീതിച്ച ഗ്രാന്റ് ഇതുവരെ ഞങ്ങൾ വീതിച്ചിട്ടില്ല. ബാക്കിയെല്ലാം ഞങ്ങൾ വീതിച്ചെടുക്കാറുണ്ട്. മരിച്ച വ്യക്തികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ. അത് ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. ജീവൻ ജീവ ഇൻഷുറൻസ് എടുത്തായിരുന്നു ഒരു ചേച്ചി കൂടെ. ഞങ്ങൾ 200 പേര് എടുത്തായിരുന്നു. ആ ചേച്ചി മരിച്ചപ്പോൾ ആ ചേച്ചിക്ക് ഇപ്പോൾ 30,000 രൂപ ഇൻഷുറൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ബാങ്കിൽ നിന്ന് 35,000 രൂപ കിട്ടി. HDFC ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവിടെ നിന്ന് ഒരു 35 കിട്ടി. അല്ലാതെ പഞ്ചായത്ത് നിന്ന് 30,000 രൂപ കിട്ടി. അവർ 200 രൂപയാണ് അടച്ചത്. അപ്പോൾ കിട്ടിയത് ഇത്രയാണ്.
0: കാരുണ്യ കുടുംബശ്രീയോടൊപ്പമുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്.

0: ഫാമിലിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: നിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. Opposite to KMK Hospital, Kunnikode.

0: സ്ഥിരീകേട്ടം പെണ്ണരങ്ങിലേക്ക് കാരുണ്യ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: എന്റെ പേര് ശ്രീജ, ഞാൻ സി ഡി എസ് അംഗമാണ്. പിന്നെ കണ്ണങ്കോട് വാർഡിൽ ഇപ്പം 13 ഗ്രൂപ്പുകളാണ് ഉള്ളത്. 13 ഗ്രൂപ്പുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ കുടുംബശ്രീക്ക് കിട്ടുന്ന നമ്മുടെ 10 ഗ്രൂപ്പിനും 10,000 രൂപ വെച്ച് മുഖ്യമന്ത്രിയുടെ കഴിഞ്ഞ വർഷം പൈസ കിട്ടിയായിരുന്നു. വളരെ നല്ല രീതിയിൽ എല്ലാവർക്കും, എന്ന് വെച്ചാൽ വ്യക്തിഗതമായിട്ട് നമുക്ക് സമ്പാദ്യ ലോണൊക്കെ എടുത്ത് ഒരു പലിശയ്ക്ക് നമുക്ക് എപ്പോ വന്ന് ചോദിച്ചാലും കിട്ടുന്ന ഒരു, അങ്ങനെയൊക്കെ കുടുംബശ്രീ ഉണ്ട്. വളരെ ഉപകാരപ്രദമാണ്. വളരെ നല്ല രീതിയിൽ ഇവിടുത്തെ ഗ്രൂപ്പുകളെല്ലാം പ്രവർത്തിക്കുന്നത്. നമുക്ക് വാർഷികമൊക്കെ നടത്തുമ്പോൾ എല്ലാ ഗ്രൂപ്പുകളും നല്ല രീതിയിൽ, കഴിഞ്ഞ പ്രാവശ്യം വാർഷികം നടത്തി അതാ പറഞ്ഞ തിരുവാതിരയൊക്കെ കളിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെ എല്ലാവരും നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന അംഗങ്ങളാണ്. അതേപോലെ ഇതിന്റെ നേരത്തെ സെക്രട്ടറി ആയിരുന്നു, സൂപ്പർ ആയിരുന്നു കേട്ടോ. ഈ കമ്മിറ്റിയൊക്കെ അടിച്ചു വെച്ച് കൊണ്ടുപോകും. അങ്ങനെ എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളാണ് ഇവിടെ.
0: കാരുണ്യ കുടുംബശ്രീയോടൊപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: സ്ഥിരീകരിക്കാം. പെണ്ണരങ്ങിലേക്ക് കാരുണ്യ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: അടുത്ത സെഗ്മെന്റ് എന്താണെന്ന് ഞാൻ പറയാം. അടുത്ത സെഗ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ആണ്. ഈ സെഗ്മെന്റിൽ ഓരോരുത്തരും സംസാരിക്കണം. ഞാൻ ചോദിക്കുന്ന കാര്യങ്ങളോ ടോപ്പിക് ഉണ്ട്, നാല് ടോപ്പിക് നിങ്ങൾക്ക് തരും. ഒന്ന്, നിങ്ങൾക്ക് ഇന്നത്തെ ഒരു ദിവസത്തിനെ പറ്റി പറയാം, നിങ്ങളുടെ ഭർത്താവിനെ പറ്റി പറയാം, കല്യാണ ദിവസം ഓർക്കുന്നുണ്ടെങ്കിൽ അത് പറയാം, നിങ്ങൾ അവസാനം കണ്ട സിനിമയെ കുറിച്ച് പറയാം, അങ്ങനെ എന്തായിക്കോട്ടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാം. പക്ഷെ മലയാളത്തിൽ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ, ഇംഗ്ലീഷ് വരാൻ പാടില്ല. ഞാൻ എന്ത് നിങ്ങളോട് അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളത്തിൽ മാത്രം മറുപടി പറയണം. ഓക്കെ, ഇംഗ്ലീഷില് തീർച്ചയായിട്ടും ഞാൻ മലയാളത്തിൽ ചോദിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ചിലപ്പോൾ ഇംഗ്ലീഷ് വാക്കുകൾ ഇതിന്റെ ഇടയ്ക്ക് മിക്സ് ചെയ്യും. എന്തിനാണെന്നറിയോ, നിങ്ങളെ കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിക്കാൻ. ഞാൻ എന്ത് ചോദിച്ചാലും ഞാൻ ഇംഗ്ലീഷിലൊക്കെ ചിലപ്പോൾ ചോദിക്കും, പക്ഷെ നിങ്ങൾ ആ ഇംഗ്ലീഷ് ശ്രദ്ധിച്ച് ആ ഇംഗ്ലീഷ് ആവർത്തിക്കാതെ മലയാളത്തിൽ മാത്രം എന്നോട് സംസാരിക്കണം. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ സമയം ആരാണ് അതിൽ മലയാളം മാത്രം സംസാരിക്കുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോണേ. ഓരോരുത്തർക്കും സമയമുണ്ട്. നമുക്ക് ഇവിടുന്ന് എവിടുന്നാ തുടങ്ങണ്ടേ? എല്ലാവരുടെ അഭിപ്രായം എന്താ? പ്രസിഡന്റിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പൊ പ്രസിഡന്റ് ആലോചിച്ച് വെക്കുക എന്ത് ടോപ്പിക്കാണ് സംസാരിക്കാൻ പോകുന്നതെന്നുള്ളത്. അപ്പൊ ആദ്യം ഞാൻ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരമാണ്. ആ സംസാരിച്ച് ഏകദേശം ടോപ്പിക്കുകളൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ ഞാൻ പിന്നെ ചോദിക്കാൻ തുടങ്ങും ഓരോ വിശേഷങ്ങൾ. അപ്പൊ മലയാളത്തിൽ മാത്രം വേണം സംസാരിക്കാനായിട്ട്. ഞാനിവിടെ സമയം നോക്കും, ഏറ്റവും കൂടുതൽ സമയം ആരായിരിക്കും സംസാരിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഇതിൽ നിന്ന് തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് പ്രസിഡന്റ് എന്ന് തിരിഞ്ഞിരിക്കാവോ? ശരി, അപ്പൊ ചേച്ചി എന്താണ് നമ്മുടെ ടോപ്പിക്? നമ്മുടെ പ്രസിഡന്റ് കുടുംബത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കുടുംബത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നല്ല മലയാള ഭാഷയിൽ ഇംഗ്ലീഷ് ഒന്നും വരാതെ വർണ്ണിക്കാനായിട്ട് പോവാണ്. ചേച്ചിയുടെ സമയം ഇതേ ആരംഭിച്ചിരിക്കുന്നു.
2: റെഡി.
3: എന്റെ കുടുംബത്തിൽ നാലു പേരുണ്ട്. ഞാന്, ഭർത്താവ്, മക്കള്, ഒരു മോനും ഒരു മോളും. മോളെ അയച്ച് മോൻ ജോലി ഉണ്ട്. പിന്നെ അവർ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു. പിന്നെ ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ട്, വൈകുന്നേരം എന്നും വീട്ടിൽ വരാറുണ്ട്. പൈസയൊന്നും കളയാറില്ല. പിന്നെ അതേപോലെ മക്കള്, നല്ല മക്കളായിട്ട് തന്നെ ഇതുവരെ അവര് വളരുന്നുണ്ട്. പിന്നെ അതിൽ സന്തോഷിക്കുകയാണ് ഞാന്. മലയാളമൊന്നും ഹിന്ദി ഇംഗ്ലീഷ് ഒന്നും വന്നില്ലല്ലോ അതിൽ. ഇല്ല, സന്തോഷിക്കുവാണെന്നല്ലേ പറഞ്ഞത്? സന്തോഷിക്കുവാണ്. പിന്നെന്താ,
1: ഹസ്ബൻഡിന് എന്താ ജോലി?
3: ഹസ്ബൻഡിന് മേശിരി മൈക്കാടാണ്.
1: ഹസ്ബൻഡ്. അതെ, ഒരേ ഒരു ചോദ്യം മാത്രമേ ഞാൻ തിരിച്ചു ചോദിച്ചുള്ളൂ ചേച്ചിയുടെ അടുത്ത്. ചേച്ചി സംസാരിച്ചെന്ന് പറയുന്നത് 52 സെക്കൻഡ് ആണ്. ഓക്കെ, 52 സെക്കൻഡ് സമയമാണ് സംസാരിച്ചത്. ലാസ്റ്റ് ഞാൻ ഹസ്ബൻഡ് ആണോ എന്ന് ചോദിച്ചു. ഹസ്ബൻഡ് എന്തെന്ന് ചോദിച്ചപ്പോ അതേ വാക്ക് ചേച്ചി റിപ്പീറ്റ് ചെയ്ത് എന്നോട് പറഞ്ഞു, ഹസ്ബൻഡ് ഇന്ന ജോലി ചെയ്യാന്ന്.
0: കാരുണ്യ കുടുംബശ്രീയോടൊപ്പം നമ്മുടെ യാത്ര തുടരുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആഫ്രിക്ക FM 90, നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വയറിനൊരു പ്രശ്നം വന്നാൽ ടെൻഷൻ അടിച്ച് ടൈം കളയണ്ട. പ്രഗത്ഭരായ ഗ്യാസ്ട്രോ വിദഗ്ധരായ ഡോക്ടർ അഞ്ജു കൃഷ്ണ കെ, ഡോക്ടർ കുരുവില ജോൺ, ഡോക്ടർ ഷൈൻ ബി എന്നിവരുടെ നേതൃത്വത്തിൽ എൻഡോസ്കോപ്പിയും കോളനോസ്കോപ്പിയും ഉൾപ്പെടെയുള്ള എല്ലാ ഗ്യാസ്ട്രോ ചികിത്സകളും അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, മീയന്നൂർ, കൊല്ലം.
2: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
3: ഹലോ, എവിടെയാ?
4: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
3: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
4: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
3: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
4: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
3: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാല്ലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. സുവർണാവസരം ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാരുകൊപ്പം. ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
5: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽസില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
6: ജോളി സിൽസ്, the destination of silks. Kollam, Tiruvalla, Kottayam, Angamali.

0: ശ്രേയായ ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ബൈ ദ വേ, നമ്മളെന്താ പറഞ്ഞു വന്നത്?
2: ബൈ ടു ഗെറ്റ് വൺ ഫ്രീ ഉണ്ടെന്ന്. ജോളി സിൽക്സില നവരാത്രി സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
3: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
5: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
4: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
6: വിലക്കുറവാണ് അൽജോയുടെ സ്പെഷ്യാലിറ്റി,
7: പക്ഷേ ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. എല്ലാ വീട്ടു സാധനങ്ങളും ഒരുമിച്ച്
6: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.

0: കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: നേരെ നമുക്ക് വിനിത ചേച്ചിയിലോട്ട് തന്നെ വരാം കേട്ടോ. എന്താ പറയാൻ പോണേ? അപ്പൊ ഇന്നത്തെ ദിവസത്തിനെ പറ്റി വിനിത ചേച്ചി പറയാൻ പോവാണ്. സമയം ആരംഭിച്ചിരിക്കുന്നു, പറ.
2: ഇന്ന് രാവിലെ എണീച്ച അമ്പലത്തിൽ പോയിട്ട് അത് കഴിഞ്ഞ് മീനൊക്കെ വെടിച്ചോണ്ട് വീട്ടിൽ വന്നു. പിന്നെ പാചകമെല്ലാം കഴിഞ്ഞു. 3 മണിക്ക് ഇവിടെ കുടുംബശ്രീ കൂടാന്ന് പറഞ്ഞു. അപ്പൊ അത് 3 മണിയോട്ടെ ഇവിടെ ഇരുന്ന് സാറ് 4:30 വന്നു.
1: സാർ കുടുംബശ്രീ കഴിഞ്ഞിട്ട് സാർ 4:30 വന്നത്. അങ്ങനെ 25 സെക്കൻഡ് മാത്രമേ വിനിത ചേച്ചി എന്ത് ചെയ്തുള്ളൂ, പറഞ്ഞോളൂ. ഇനി നമ്മൾ നേരെ വരാൻ പോകുന്നത് സുലോചന ചേച്ചിയിലോട്ടാണ് കേട്ടോ. ഒരു മലയാള അധ്യാപികയാണെന്ന് തോന്നും കണ്ടു കഴിഞ്ഞാൽ. എന്നിരുന്നാലും എന്താ സംസാരിക്കാൻ പോണേ?
3: വീട്ടിലെ കാര്യമാണ്.
1: അതെ, എല്ലാരും വീട്ടിലെ കാര്യങ്ങളാണ് കേട്ടോ. എന്നാലും നമുക്ക് നോക്കാം, ദേ സമയം ആരംഭിച്ചിരിക്കുകയാണ്.
4: റെഡി?
3: എനിക്കൊന്നും വയ്യ. തൊഴിലുറപ്പന്നെ പോകുന്ന ജോലിയും ചെയ്തിട്ട് വന്നിരുന്നതാണ്. ആ വീട്ടിൽ പിന്നെ ഭർത്താവുണ്ട്, 2 മക്കളുണ്ട്. ഒരു മോയൻ ഗൾഫില്ല.
1: ഗൾഫ് ചേച്ചി പിന്നെ പ്രത്യേകിച്ച് സമയമൊന്നും കൊടുക്കേണ്ടി വന്നില്ല. 17 സെക്കൻഡ് തന്നെ സംസാരിച്ചോളൂ. 17 സെക്കൻഡില് ചേച്ചിയും ഔട്ട് ആയിരിക്കുകയാണ്.
0: കാരുണ്യ കുടുംബശ്രീയോടൊപ്പമുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആഫ്റ്റർ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ഒരു കരിയർ വെറും ഒരു സ്വപ്നമല്ല. ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. Contact 944-771-7171.

ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ മലയാളി സെഗ്മെന്റിൽ പങ്കെടുക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു എല്ലാവരെയും ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. കാര്യം പെണ്ണരങ്ങിന്റെ പ്രോഗ്രാമിനായി ആശ്രയ FM 90 ടീം ഇവിടെ വന്നപ്പോ ഇത് കാണാനായിട്ട് ഒരുപാട് പേര് എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പൊ അവരെയൊക്കെ ഏതെങ്കിലുമൊക്കെ ഗെയിമിൽ നമുക്ക് ഉൾപ്പെടുത്തണം എന്ന ആഗ്രഹമുണ്ട്. എന്തായാലും അടുത്ത ഗെയിമിലൊക്കെ നമുക്ക് അത് ആലോചിക്കാവുന്നതാണ്. അതിലും മടി പിടിച്ച് നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഈ കാരുണ്യ കുടുംബശ്രീയുമായിട്ടുള്ള പെണ്ണരങ്ങ് പ്രോഗ്രാമിന് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഇവിടെ എല്ലാം നല്ല രീതിയിലുള്ള വലിയ ക്രൗഡ് ആയിട്ടുണ്ട് കേട്ടോ. ഈ പരിപാടി കാണാനും അല്ലെങ്കിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആൾക്കാരുടെ മക്കളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഇവിടെ വന്നു കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചേട്ടന്മാരും ഒക്കെ അപ്പുറത്തെ കടയിലും ഒക്കെ ഇരുന്ന് നോക്കുന്നുണ്ട്. നമ്മള് കുറച്ചൊരു ഔട്ട്സൈഡിൽ തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആള് കൂടുന്നത് നമുക്കും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോ പെണ്ണരങ്ങിന്റെ അടുത്ത ദിവസമായിരിക്കും ഇനി കാരുണ്യ കുടുംബശ്രീയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ കേൾക്കുക. അതുവരെ കേട്ടുകൊണ്ടേ ഇരുന്നോളൂ ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pattens Gold and Diamonds manufacturers and wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vayarinoru prashnam vannal tension adichu time kalayenda Pragalpraya gastrovidikthraya Dr. Anju Krishnake Dr. Kuruvila John Dr. Shine B ennivarude nedrathathil endoscopyum colonoscopyum ulpadeyulla ella gastro chikitsakalum Assisia Medical College Hospitalil labhyamaanu
3: Assisia Medical College Hospital Miyannur Kollam
4: Vishal Opticals മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
3: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: അതെ, റെഡിയായില്ലേ?
4: എങ്ങോട്ടാ?
3: മറന്നോ, എല്ലാ ശനിയും ഞായർ ദിവസങ്ങളിലും നമ്മുടെ എൽജിയിൽ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഓഫർ പ്രൈസിൽ.
4: അത് കൊള്ളാലോ, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡിസ്റ്റി.

0: കേൾക്കുമ്പോൾ തന്നെ ചുണ്ടിലൊരു പുഞ്ചിരിയും മനസ്സിലൊരു കൗതുകവും നിറയ്ക്കുന്ന ഒരു മനോഹരമായ സിനിമയെ പറ്റിയാണ് ഇന്നത്തെ ക്ലാബ് ഓഡിൽ പറയുന്നത്. സിനിമയുടെ പേരാണ് ശിക്കാരി ശംഭു. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ഓഡ് വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്.
1: കുരുതിമല കവൽ വീണ്ടും പുലിയുടെ ആക്രമണം.
2: നമുക്കൊരു വേട്ടക്കാരനെ കൊണ്ടുവന്നാലും പണ്ട് ഇതുപോലൊരു മലയോര ഗ്രാമത്തിൽ പുലിയെ പിടിച്ചു കൊടുത്ത ഒരാളുണ്ട്, വാറുണ്ടി.
3: ഇതിലാരടാ പീലി?
1: വേട്ടക്കാരൻ പീലി.
0: ഈ ബാലരമയിലെ നമ്മൾ എല്ലാരും ചിരിപ്പിച്ച ഒരു പഴയ കാർട്ടൂൺ ക്യാരക്ടറിനെ ഓർമ്മയില്ലേ? ശിക്കാരി ശംഭു. ആ പേരിന്റെ കൗതുകം ഒട്ടും ചോർന്നു പോവാതെ കാടിന്റെ പശ്ചാത്തലത്തിൽ കോമഡിയും സസ്പെൻസും നിറച്ചെത്തിയിട്ടുള്ള ഒരു അടിപൊളി എന്റർടൈനർ സിനിമയാണ് ശിക്കാരി ശംഭു. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഓർഡിനറി, മധുര നാരങ്ങ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകൾക്ക് ശേഷം നമ്മൾ ചിരിപ്പിക്കാനെത്തിയ പ്രിയ സംവിധായകൻ സുഗീതാണ്.
4: അതിന്റെ മടയിൽ ചെന്ന് പിടിക്കുന്നതാണ് ഞങ്ങളുടെ ഒരു രീതി.
0: ഏഞ്ചൽ മരിയ സിനിമാസിന്റെ ബാനറിൽ എസ് കെ ലോറൻസ് ആണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഇനിയത്തിലെ താരനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ, വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഹരീഷ് കണാരൻ, ശിവദ എന്നിവരാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരിക്കുന്നത്. ഒപ്പം സലീം കുമാർ, മണിയൻപിള്ള രാജു, കൃഷ്ണകുമാർ എന്നിവർ അണിനിരുന്നപ്പോൾ ഈ സിനിമയിലെ തമാശകൾക്ക് മാറ്റുകൂടും. വളരെ സിമ്പിളായ ഒരു കഥാപശ്ചാത്തലമാണ് ഈ സിനിമയ്ക്കുള്ളത്.
5: പുലിയെ പിടിക്കാനാണ് ഞങ്ങൾ ഇവിടെ വന്നെങ്കിൽ ഇതിനെ ഞങ്ങൾ പിടിച്ചിരിക്കും. ഫിലിപ്പോസിന്റെ വാക്കാ. കൂടെ നിൽക്കാൻ ചങ്കൂറ്റുള്ളവർക്ക് നിൽക്കാം. വെടികൊണ്ട പുലിയ ചത്തിട്ടില്ലേ അവൻ തിരിച്ചു വരും.
0: ഒരു ഗ്രാമത്തിൽ ജനങ്ങളെ പേടിപ്പിക്കുന്ന ഒരു പുലിയെ വേട്ടയാടാനെത്തുന്ന വ്യാജവേട്ടക്കാരായ പീലിയുടെയും സുഹൃത്തുക്കളുടെയും കഥയും അതിനെ തുടർന്ന് ആ ഗ്രാമത്തിലുണ്ടാകുന്ന രസകരവും ഉദ്വേഗജനകവുമായ സംഭവ വികാസങ്ങളുമാണ് ഈ സിനിമ പറയുന്നത്. റിലീസ് ചെയ്ത സമയത്ത് തിയേറ്ററിൽ വലിയ കുടുംബ പ്രേക്ഷക പങ്കാളിത്തത്തോടെ മികച്ച വിജയം നേടാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു. തമാശയും സസ്പെൻസും കൃത്യമായ അളവിൽ ചേർത്തൊരുക്കിയ ഈ സിനിമ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ക്ലീൻ ഫാമിലി എന്റർടൈനറാണ്.

0: Snackboard. ശിക്കാരി ശംഭു എന്ന സിനിമയുടെ കഥയിലേക്ക് കടന്ന് കുരുതിമലക്കാവ് എന്ന മലയോര ഗ്രാമത്തെ പശ്ചാത്തലമാക്കിയാണ് സിനിമ ആരംഭിക്കുന്നത്. ഗ്രാമത്തിൽ ഒരു നരഭോജിയായ പുലി ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ഗ്രാമവാസികൾ ഭീതിയിലാകുന്നു. കാട്ടുപന്നിയെ മറ്റും വേട്ടയാടി ഉപജീവനം കഴിയുന്ന വലിയ ധൈര്യശാലികളാണെന്ന് സ്വയം നടിക്കുന്ന പീലി, അച്യുതൻ, ഷാജി എന്നീ മൂന്ന് സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഗ്രാമനിവാസികൾ സഹായ അഭ്യർത്ഥനയുമായി എത്തുന്നു.
1: നമ്മൾ
2: വന്നാരും
3: ഏതൊരു നാട്ടുമുറത്തിന്റെയും വാർത്താവിനിമയ കേന്ദ്രമായിരിക്കും അവിടുത്തെ ചായക്കളം. നമ്മൾ അവിടെ ചെന്ന്

0: ചായ കുടിക്കുന്നു. അപ്പോ അവർ സ്വാഭാവികമായിട്ടും ചോദിക്കും,
1: ആരാ? ഇതിനു മുമ്പ് ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ല.
0: ഞങ്ങളെയും മെമ്പർ സഹദേവനെ ഒന്ന് കാണാൻ വന്നോ.
1: മെമ്പറെ കാണാൻ വന്നാണ? എന്താ കാര്യം?
0: ഞങ്ങളെയും ഈ വേട്ടക്കാരാ.
2: പടച്ചോനെ, വേട്ടക്കാരോ?
3: വലിയ പ്രതിഫലവും പണവും മോഹിച്ച് പുലിയ വേട്ടയാടാൻ വലിയ അനുഭവ സമ്പത്തുള്ള ശിക്കാരികളാണെന്ന വ്യാജേന ഇവർ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നതോടെയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് കാര്യങ്ങൾ വിചാരിച്ചത്ര എളുപ്പമല്ലെന്നും ശരിക്കും ഒരു ഭീഷണിയാണെന്നും ഇവർ മനസ്സിലാക്കുന്നത്. ഇതിന്റെ ഇടയിൽ ശിവദ അവതരിപ്പിക്കുന്ന അനിതയ എന്ന കഥാപാത്രവുമായി പീലി പ്രണയത്തിലാകുന്നു. പുലിയെ പിടിക്കാനുള്ള വ്യാജ ശ്രമങ്ങൾക്കിടയിൽ ഇവർ നടത്തുന്ന ഓരോ തമാശകളും കോമഡി സന്ദർഭങ്ങളും പ്രേക്ഷകരെ പൊട്ടിച്ചേൽപ്പിക്കുന്നു.

എന്നാൽ കഥയുടെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ചിത്രം മറ്റൊരു തരത്തിലേക്ക് മാറുകയാണ്. ഗ്രാമത്തിൽ പുലി മാത്രമല്ല ഭീഷണിയെന്നും അതിനേക്കാൾ വലിയ ചില മനുഷ്യരുടെ ഗൂഢതന്ത്രങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും ആ കാട്ടിൽ നടക്കുന്നുണ്ടെന്നും പീലിയ സംഘവും തിരിച്ചറിയുന്നു. ഒരു വശത്ത് യഥാർത്ഥ പുലിയുടെ ഭീഷണി, മറുവശത്ത് വില്ലന്മാരുടെ ചതി പ്രയോജനങ്ങൾ. ഇവയ്ക്കിടയിൽപ്പെട്ട് ശരിക്കും പെട്ടുപോകുന്ന പീലിയും കൂട്ടുകാരും എങ്ങനെ തങ്ങളുടെ ബുദ്ധിയും ധൈര്യവും കൊണ്ട് വില്ലന്മാരെ പരാജയപ്പെടുത്തുന്നു, ആ ഗ്രാമത്തെ രക്ഷിക്കുന്നു എന്നതാണ് സിനിമയുടെ ആവേശകരമായ ക്ലൈമാക്സ്.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വെറുമൊരു സ്വപ്നമല്ല, ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. നിങ്ങളുടെ ഭാവിക്ക് ഇനിയൊരു മാസ് തുടക്കം. പഠിക്കൂ, പ്രൊഫഷണൽ ആകൂ, വിജയിക്കൂ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. വിജയ കോളേജ് ഓഫ് ഹെൽത്ത് ആൻഡ് മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
3: നവരാത്രി
4: സ്പെഷ്യൽ സെയിലിൽ ഡെയിലി വെയർ സാരീസ്, ചുരിദാർ, ചുരിദാർ മെറ്റീരിയൽസ്, കുർത്ത, ട്രെൻഡി ടോപ്സ്, മിഡി, സ്റ്റൈലിഷ് കിഡ്സ് വെയർ, മെൻസ് വെയർ എന്നിവ ബൈ ടു ഗെറ്റ് വൺ ഓഫറിൽ വാങ്ങാം. ബെഡ്ഷീറ്റുകൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറിൽ. ഡോണ്ട് മിസ് ഔട്ട്.
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്. കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാ സമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരം നാളെ ഇൻഡോറിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. പൂനമല്ലി വടവളിനി പാതയിലെ 14.5 കിലോമീറ്റർ ദൈർഘ്യമുള്ള മെട്രോ റെയിൽ സർവീസ് നാടിന് സമർപ്പിക്കുന്ന അദ്ദേഹം 5 അമൃത് ഭാരത് റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിക്കും. IIT മദ്രാസിലെ ബ്രെയിൻ സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. 16-ാം നിയമസഭയുടെ 2-ാം സമ്മേളനം മറ്റന്നാൾ ആരംഭിക്കും. 9 ദിവസം സഭ സമ്മേളിക്കും. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, മദ്രാസ് ഹിന്ദു റിലീജിയൻ ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ അവതരിപ്പിക്കും. ഈ മാസം 29-ന് സമ്മേളനം അവസാനിക്കും. പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നതായി മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ടെക്നോ പാർക്ക് ഫേസ് 1-ൽ ടെക് കേരളം ബ്രാൻഡ് അവതരണവും IT പാർക്ക് അഫിലിയേഷൻ പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ യുവാക്കളുടെ പ്രയോജനത്തിനായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളുടെ മഹാസംഗമം എറണാകുളത്ത് നടന്നു. സംഗമം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മന്ത്രിമാരായ റോജി എം ജോൺ, ബിന്ദു കൃഷ്ണ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് ജനപ്രതിനിധികൾക്കായി വിദഗ്ധർ ക്ലാസുകൾ നയിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും തിരുത്തലുകൾ വരുത്തുന്നതിനുമായി സംസ്ഥാനത്ത് ഈ മാസം 15 മുതൽ 31 വരെ പ്രത്യേക യജ്ഞം നടത്തും. വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് അപേക്ഷാ ഫോമുകളും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും സജ്ജീകരിക്കും. പുതുതലമുറയിൽ കാർഷിക സംസ്കാരവും കൃഷിയോടുള്ള താൽപര്യവും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കതിര് പദ്ധതിക്ക് കണ്ണൂർ ജില്ലയിൽ തുടക്കമാകുന്നു. ജില്ലയിലെ 27 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ പദ്ധതി നടപ്പാക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: 10 സെന്റ് സ്ഥലത്ത് മാതൃകാ പോഷകത്തോട്ടം, പഴവർഗ്ഗ കൃഷി, പുഷ്പ ഔഷധ സസ്യത്തോട്ടം, ജൈവകൃഷി, ജൈവവള നിർമ്മാണം, വിത്ത് ബാങ്ക് സ്ഥാപിക്കൽ, തനത് വിത്തുകളുടെ ശേഖരണവും സംരക്ഷണവും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായി നടപ്പിലാക്കും. ഓരോ കാർഷിക ക്ലബിലേക്കും 25 മുതൽ 30 വരെ വിദ്യാർത്ഥികളെയാണ് തെരഞ്ഞെടുക്കുക. പച്ചക്കറിത്തോട്ട നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനത്തിന് വിദ്യാലയത്തിന് 10,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തെ 500 സ്കൂളുകളിലാണ് ആദ്യഘട്ടത്തിൽ കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കുന്നത്.
0: കൊച്ചി കളമശ്ശേരിയിൽ സ്പാ നടത്തിപ്പിന്റെ മറവിൽ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ യുവതിയെ മന്ത്രി ബിന്ദു കൃഷ്ണ സന്ദർശിച്ചു. യുവതിക്ക് എല്ലാ സഹായങ്ങളും ഉറപ്പാക്കുമെന്നും കുറ്റക്കാരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗോത്രവർഗ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗസ്മരണകൾക്ക് ആദരമർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഗോത്രവർഗ നേതാക്കളുടെ പോരാട്ടങ്ങൾക്ക് ആദരമായി റാഞ്ചിയിലെ പഴയ സെൻട്രൽ ജയിലിൽ 142 കോടി രൂപ ചെലവിൽ ഒരുക്കിയ സ്വാതന്ത്ര്യ സമര സേനാനി മ്യൂസിയം ശ്രദ്ധേയമാകുന്നു. ആദിവാസി സമൂഹത്തിന്റെ സംഭാവനകളില്ലാതെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പൂർണ്ണമാകില്ലെന്ന സന്ദേശമാണ് ഇത് നൽകുന്നത്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാലുടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. വൈകുന്നേരം 7 മണിക്ക് ഇൻഡോറിലാണ് മത്സരം. ഓരോ മത്സരങ്ങൾ വീതം വിജയിച്ച ഇരു ടീമുകളും നിലവിൽ പരമ്പരയിൽ ഒപ്പത്തിനൊപ്പമാണ്. ISL ഫുട്ബോളിന്റെ പുതിയ സീസണ് തുടക്കമായി. ബംഗളൂരുവിൽ നടക്കുന്ന ആദ്യ മത്സരത്തിൽ ബംഗളൂരു FC AC ഡൽഹി പോരാട്ടം പുരോഗമിക്കുകയാണ്. രാത്രി 7:30 നടക്കുന്ന രണ്ടാം മത്സരത്തിൽ FC ഗോവ ചെന്നൈയിൻ FC യെ നേരിടും. നവരാത്രി പൂജയോടനുബന്ധിച്ച് പത്മനാഭപുരത്ത് നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ഇന്ന് രാത്രിയോടെ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തും. കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ എത്തിയ ഘോഷയാത്രയ്ക്ക് പോലീസ്, റവന്യൂ, തിരുവിതാംകൂർ ദേവസ്വം അധികൃതർ ചേർന്ന് സ്വീകരണം നൽകി. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: ഘോഷയാത്ര നാളെ വൈകുന്നേരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമാകും. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതി ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജയ്ക്കിരുത്തും. കരമന മുതൽ വെള്ളിക്കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന കുമാരസ്വാമിയെ ആരിശാല ദേവീക്ഷേത്രത്തിലും 300 നങ്കയെ ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. നവരാത്രി പൂജ കഴിഞ്ഞ് ഒരു ദിവസത്തെ നല്ലിരിപ്പിനും ശേഷം ഈ മാസം 23 വിഗ്രഹങ്ങളും ഉടവാളും തിരിച്ചെഴുന്നള്ളത്തായി പത്മനാഭപുരത്തേക്ക് പുറപ്പെടും.
0: സംസ്ഥാനത്തെ വിവിധ സിനിമാ തിയേറ്ററുകളിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ 26 കേസുകൾ രജിസ്റ്റർ ചെയ്തു. രണ്ടാം ഘട്ടത്തിൽ പിഴയായി 62,000 രൂപയും ചുമത്തി. ലീഗൽ മെട്രോളജി, ഭക്ഷ്യസുരക്ഷ, സിവിൽ സപ്ലൈസ് വകുപ്പുകൾ സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. പരിശോധന എല്ലാ മാസവും തുടരുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. തിരുവനന്തപുരം നഗരസഭാ മേയർ വി രാജേഷിനും കൌൺസിലർ സുഗതനുമെതിരെ കേസെടുത്തതിൽ പ്രതിഷേധിച്ച് BJP കൌൺസിലർമാർ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പാർട്ടി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. റായ്പൂരിലെ ഓൾ ഇന്ത്യ റേഡിയോ ഡെപ്യൂട്ടി ഡയറക്ടർ വികൽപ് ശുക്ല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. 58 വയസ്സായിരുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെ 1993 ബാച്ച് ജൂനിയർ ഗ്രേഡ് ഗ്രൂപ്പ് ബി ഉദ്യോഗസ്ഥനാണ് വികൽപ് ശുക്ല. BSNL ഇരുപത്തിയാറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്ര ടെലികോം മന്ത്രാലയവുമായി സഹകരിച്ച് നാളെ മിനി മാരത്തൺ സംഘടിപ്പിക്കും. രാവിലെ 5 തിരുവനന്തപുരത്ത് PMG ജംഗ്ഷനിലെ BSNL കേരള സർക്കിൾ ഓഫീസിൽ നിന്ന് ആരംഭിക്കുന്ന മാരത്തൺ അർജുന അവാർഡ് ജേതാവ് KM ബീനമോൾ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യ കേബിളുകൾ നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി. മേയർ വി രാജേഷ് പദ്ധതി തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. പാളയം, ഫോർട്ട്, കണ്ണമ്മൂല, തൈക്കാട്, പെരുന്താന്നി വാർഡുകളാണ് ആദ്യ ഘട്ടത്തിലുള്ളത്. ഫിറ്റ് ഇന്ത്യ സൺഡേസ് ഓൺ സൈക്കിളിന്റെ 94th പതിപ്പ് നാളെ വാരാണസിയിൽ സംഘടിപ്പിക്കും. സമ്പൂർണാനന്ദ സംസ്കൃത സർവകലാശാലയിലെ നമോഘട്ടിൽ നിന്ന് ദീക്ഷ മണ്ഡപ് വരെയാണ് സൈക്കിൾ യാത്ര. കേന്ദ്ര കായികമന്ത്രി മൻസൂഖ് മാണ്ഡവ്യ പരിപാടിയിൽ പങ്കെടുക്കും. നശാമുക്ത യുവ എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയാണ് സൺഡേസ് ഓൺ സൈക്കിൾ സംഘടിപ്പിക്കുന്നത്. ലക്ഷദ്വീപ് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആന്റ് ഇൻഫ്രാസ്ട്രക്ചർ കമ്മിറ്റിയുടെയും കേരള ജുഡീഷ്യൽ അക്കാദമിയുടെയും ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഡിസ്ട്രിക്ട് കോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം സംബന്ധിച്ച 3 ദിവസത്തെ ശേഷി വികസന പരിശീലന പരിപാടിക്ക് കവരത്തിയിൽ തുടക്കമായി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലക്ഷദ്വീപിലെ 3 കോടതികളിലും നടപ്പാക്കി വരുന്ന DCMS സംവിധാനം ഭൂമിശാസ്ത്രപരമായി വിവിധ ദ്വീപുകളിലായി ചിതറിക്കിടക്കുന്ന ലക്ഷദ്വീപ് നിവാസികൾക്ക് നീതിന്യായ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും ലഭ്യമാക്കുന്നതിന് സഹായകരമാകുമെന്ന് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൌമൻ സെൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തമിഴ്നാട് സന്ദർശിക്കും. ചെന്നൈയിൽ 13,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കും. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് മറ്റന്നാൾ തുടക്കമാകും. സഭാസമ്മേളനം 9 ദിവസം. സംസ്ഥാനത്ത് പരമ്പരാഗത രീതികൾക്കപ്പുറം പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. നവരാത്രി ആഘോഷങ്ങൾക്കൊരുങ്ങി നാടും നഗരവും. നവരാത്രി വിഗ്രഹ ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയിൽ ആചാരപരമായ സ്വീകരണം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ വെസ്റ്റിൻഡീസ് 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരം നാളെ ഇൻഡോറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: Billboard. ശിക്കാരി ശംഭു എന്ന സിനിമയുടെ സാങ്കേതികവും കലാപരവുമായ വശങ്ങളിലേക്ക് വരുമ്പോൾ അഭിനേതാക്കളുടെ പെർഫോമൻസ് തന്നെയാണ് ശിക്കാരി ശംഭുവിന്റെ പ്രധാന കരുത്ത്. ചാക്കോശന്റെ നാടൻ ലുക്കും ടൈമിംഗ് കോമഡികളും വളരെ മനോഹരമായിരുന്നു. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഹരീഷ് കണാരൻ എന്നിവരൊത്തുമുള്ള അദ്ദേഹത്തിന്റെ കോംബോ സീനുകൾ തിയേറ്റേഴ്സിൽ വലിയ ചിരിതരംഗമാണ് സൃഷ്ടിച്ചത്.
1: പിന്നെ തണുപ്പൊക്കെ അല്ലേ, രണ്ടെണ്ണം അടിച്ചിട്ട് കിടന്ന ഒട്ടും പേടി തോന്നത്തില്ല.
2: ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല, ഇതൊക്കെ ഒരു ത്രില്ലല്ലേ.
3: പിന്നെ കടിക്കുന്നതൊക്കെ കൊള്ളാം, ബോധം കെട്ട് കിടന്ന് ഉറങ്ങരുത്, ചുറ്റിലൊരു ശ്രദ്ധ വേണം. എവിടെന്ന് എപ്പോഴാ ഇറങ്ങി വരുന്നെന്ന് പറയാനൊക്കത്തില്ല. മനുഷ്യ രക്തത്തിന്റെ രുചി അറിഞ്ഞവനാണ് അവൻ. സൂക്ഷിക്കണം.
0: നായികയായ ശിവദയും തന്റെ കഥാപാത്രത്തോട് പൂർണ്ണമായും നീതി പുലർത്തി. ഇനി അണിയറ പ്രവർത്തനെ പറ്റി പറയുകയാണെങ്കിൽ, നിഷാദ് കോയ തയ്യാറാക്കിയ തിരക്കഥ സന്ദർഭോചിതമായ തമാശകൾ കൊണ്ടും സസ്പെൻസ് കൊണ്ടും മനോഹരമായിരുന്നു. കാടിന്റെ മന്യതയും ഗ്രാമത്തിന്റെ ഭംഗിയും ചോർന്നു പോകാതെ

ഇനി സംഗീതത്തിലേക്ക് വന്നാൽ ശ്രീജിത്ത് ഇടവന് ഈണമിട്ട സിനിമയിലെ എല്ലാ പാട്ടുകളും തന്നെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയതായിരുന്നു. ഇനി സാമ്പത്തിക വശങ്ങൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 5 മുതൽ 6 കോടി രൂപ വരെ ചിലവിൽ നിർമ്മിച്ച ഈ സിനിമ സാറ്റലൈറ്റ് ഡിജിറ്റൽ അവകാശങ്ങളിൽ നിന്നുമായി 12 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടി വലിയൊരു സാമ്പത്തിക വിജയമായി മാറി. ചുരുക്കത്തിൽ, നല്ല നാടൻ തമാശകളും മനോഹരമായ പാട്ടുകളും കൗതുകമുണർത്തുന്ന കഥാപശ്ചാത്തലവും കൊണ്ട് കണ്ടിരിക്കാൻ ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല അനുഭവമായിരുന്നു ശിക്കാരി ശംഭോ. ഏതായാലും ക്ലാബോർഡിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇതുപോലെ മറ്റൊരു സിനിമാ വിശേഷവുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഔട്ട്.

0: ஸ்ரேயா எஃப்எம் 90 நாடினுப்பும் நாடார்க்கும் விஷால் ஆப்டிகல்ஸ். மிதமாய் நிறக்கில் கன்னடகளுடைய விபுலமாய சேகரம். ഇത്തവണ ജോയ് വാലി ദിവാലി. ഈ ദീപാവലിയിൽ ജോയ് ആലുക്കാസിനൊപ്പം കൂടുതൽ സന്തോഷം നേടാം.
1: എല്ലാ ആഭരണങ്ങളുടെയും പണിക്കൂലിയിൽ ഫ്ലാറ്റ് 50% ഓഫ്.
0: സ്വർണം വിൽക്കുമ്പോൾ 15 മിനിറ്റിനുള്ളിൽ പണം നേടാം.
1: കൂടാതെ മൂല്യത്തിൽ യാതൊരു കുറവും വരുത്താതെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിവാങ്ങാം.
0: ഏവർക്കും ദീപാവലി ആശംസകൾ.
2: ജോയ് ആലുക്കാസ്, വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ.

வெல்கம் டு மியூசிக் மப்பாஸ் வித் மீ ஆர்ஜி எலிக்குட்டி. புது புத்தன் பாட்டுகளുടെ ஒரு விஸ்மய லோகமான இனி அங்கோடு தொடக்கானாயிட்டு போகുന്ന ട്ടോ. சோ ஏറ്റവും லேட்டஸ்ட் ஆயிட்டுள்ள கொஞ்சம் பாட்டுகൾ നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിലൂടെ. ആദ്യം തന്നെ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ചിരം എന്ന അനൂപ് മേനോനും ഐശ്വര്യ മിഥുൻ കോരത്തും ലീഡ് റോൾ അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ ഒരു പാട്ടാണ് മരത്തിലെ നീരോട്ടം എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ ഇത്.

വെറൈറ്റി ആയിട്ടുള്ള ഒരു മ്യൂസിക്കും ലിറിക്സും ഒക്കെയാണ് ഈ ഒരു പാട്ടിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കെ രാജഗോപാലാണ് ഈ ഒരു പാട്ടിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. നമ്മുടെ എം ജയചന്ദ്രൻ സാറിന്റെ മ്യൂസിക്കാണ് ഈ ഒരു പാട്ടിന്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ആൻഡ് ദി സോങ് ഈസ് സങ് ബൈ ഭദ്ര രജിൻ. ഭദ്രയുടെ വോയിസ് തന്നെ ഭയങ്കര ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. ആൻഡ് ഈ ഒരു പാട്ടിന് നന്നായിട്ട് ആ ഒരു സൗണ്ട് ബാക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൻഡ് കോറസ് വോക്കൽസിൽ മാളവിക ശ്രീകുമാർ, മീര സജിൻ, സേറ ആൻഡ് അനീഷ മോഹൻ എന്നിവരൊക്കെയാണ് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു മൂവിയെ പറ്റി പറയുകയാണെങ്കിൽ രണ്ട് പേര് ചേർന്നുകൊണ്ടാണ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ടുള്ള സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത്. കെ രാജഗോപാലും സിന്ധു പാറടയിലും ചേർന്നുകൊണ്ട്, എം ജയചന്ദ്രനും ഗിരീഷ് നാരായണനും ചേർന്നാണ് ഈ ഒരു സിനിമയിലെ മ്യൂസിക്കുകൾ ചെയ്തിട്ടുള്ളത്. ആനന്ദ് ബാലകൃഷ്ണന്റേതാണ് ഡി ഒ പി. സോ നമുക്ക് ചിരം എന്ന ഈ സിനിമയിലെ മരത്തിലെ നീരോട്ടം എന്ന പാട്ട് കേൾക്കാം. ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാൾ.

0: ഹലോ, എവിടെയാ?
1: ഞാൻ നമ്മുടെ ജോയ്സ് മാളിലാ.
0: മാളിലോ? അപ്പൊ ഷോപ്പിങ്ങിന് പോയതാണല്ലേ.
1: ഷോപ്പിംഗ് മാത്രമല്ലടി, ഇവിടെ വന്നാ പിന്നെ വേറെ എങ്ങോട്ടും പോണ്ട. ഷോപ്പിംഗ്, ഫുഡ്, എന്റർടൈൻമെന്റ്, പിന്നെ നമ്മുടെ കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനേ കൊല്ലം ജില്ലയിലെ നമ്പർ വൺ പ്ലേ സ്റ്റേഷനും ഇവിടെ തന്നെ ഉണ്ട്.
0: അതെ, കുട്ടികൾ ഹാപ്പിയാവും, പക്ഷെ നമ്മുടെ ബഡ്ജറ്റോ?
1: അതിലാണ് മറ്റൊരു സന്തോഷം. എന്താണെന്നറിയോ, വിലക്കുറവും നല്ല കിടിലൻ ഓഫറുകളും.
0: ഫാമിലി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിംഗ് നടക്കും, എന്റർടൈൻമെന്റ് ചെയ്യാലേ. അപ്പൊ ഇനി നമ്മുടെ കൊട്ടാരക്കരയിലെ ചോയ്സ് മാൾ അല്ലാതെ മറ്റൊരു ചോയ്സും വേണ്ട.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

Yes, after a long wait, here comes the most awaited combination. Surya, Nasriya, Naseem, Naslim. ഇവരെ മൂന്ന് പേരും ചേർന്നുകൊണ്ടിട്ടുള്ള ഏറ്റവും പുതുപുത്തൻ സിനിമ സീനിലെ ഒരു സീൻ പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസ്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ജെ എലിക്കുട്ടി. ആത്തി ഇവയാറ എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ റിലീസ് ചെയ്തിരിക്കുന്നത്.

സൂര്യ നസ്രിയ നസീം കോമ്പിനേഷൻ നമ്മള് ഇവരെ രണ്ടുപേരുടെയും ഫാൻസ് ഏറ്റവും കൂടുതൽ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു കോമ്പിനേഷൻ തന്നെയാണ്. നമ്മുടെ സുഷിൻ ശ്യാം ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദിസ് തമിഴ് മൂവി ഈസ് ഹിസ് ഡെബ്യൂട്ട് മൂവി. തമിഴിൽ ആദ്യമായിട്ടാണ് സുഷിൻ മ്യൂസിക് കമ്പോസിഷൻ നടത്തുന്നത്. ആൻഡ് ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പെൻ ചെയ്തിരിക്കുന്നത് രാജ് പ്രിയനാണ്. ആൻഡ് അദ്ദേഹം തന്നെയാണ് ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിലെ സിത്താർ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൽ കിഷോർ കുമാറാണ് സിത്താർ പോർഷൻ പ്ലേ ചെയ്തിട്ടുള്ളത്. ജിത്തു മാധവൻ കഥ എഴുതുകയും ഡയറക്ട് ചെയ്തിരിക്കുന്നതും ആയിട്ടുള്ള ഒരു സിനിമയാണ് സീൻ എന്നുള്ളത്. ആൻഡ് ജ്യോതിക സൂര്യ ആണ് ഈ ഒരു സിനിമയിലെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് മൂവി ഈസ് കോ പ്രൊഡ്യൂസ്ഡ് ബൈ ജയശ്രീ ദാമോദരൻ. സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്, വിനീത് ഓഗസ്റ്റിന്റെ DOP, അജ്മൽ സാബുവിന്റെ എഡിറ്റിംഗ്, അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ഒരു സിനിമയിലേക്ക് നോക്കുകയാണെങ്കിൽ ഉണ്ട്. സോ നമുക്ക് സീൻ മൂവിയിലെ ആത്തി യുവയാറ എന്ന പാട്ട് കേൾക്കാം നമ്മുടെ മ്യൂസിക് മൊബാസിലൂടെ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാൾക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമതിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447717171.

ജോർജും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ആശ എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയൊരു ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ സിനിമയിലെ ഒരു പുതിയ പാട്ട് ഇപ്പൊ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ പാട്ടാണ് ഇനി നമ്മുടെ മ്യൂസിക് മപ്പാസിൽ. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർ ചേ ഏലിക്കുട്ടി.

എത്തിയാളും എന്ന് ആരംഭിക്കുന്ന പാട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ പാട്ടിന് ലിറിക്സ് ഇസ് പെൻഡ് ബൈ ധന്യ സുരേഷ്. ഗോവിന്ദ് വസന്തയുടെ മ്യൂസിക് ആണ് ഈ ഒരു സിനിമയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അനില രാജീവും ഗോവിന്ദ് വസന്തയും ചേർന്നുകൊണ്ടാണ് മാലം കത്തി ആളും എന്ന് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ഉർവശിയും ജോർജ് ജോർജും ആദ്യമായിട്ട് അഭിനയിച്ചു എന്നൊരു ഹൈലൈറ്റ് ഈ ഒരു ചിത്രത്തിനുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സിനിമയിലെ സ്റ്റോറി ടെല്ലിംഗില് ഒരുപാട് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു മൂവി കൂടിയാണ് കേട്ടോ. ഉർവശിയുടെ മകളായിട്ട് ഐശ്വര്യയും മറ്റ് പ്രധാന വേഷത്തിലെ വിജയരാഘവനും ഈ ഒരു സിനിമയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അൺഎക്സ്പെക്ടഡ് ആയിട്ടുണ്ടാകുന്ന ഒരു ആക്സിഡന്റും അത് തുടർന്ന് നടക്കുന്ന വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു ഈ ഒരു സിനിമയുടെ ഒരു വൺ ലൈൻ എന്ന് പറയുന്നത്. നമ്മള് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടും ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ടും മാത്രമാണ് ഈ ഒരു സിനിമ മുഴുവനും കണ്ടു തീർക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. ആൻഡ് ചില സിനിമകൾ ഉണ്ടല്ലേ, നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു വെയിറ്റ് ഇങ്ങനെ ഇടുന്നത്, അങ്ങനത്തെ ഒരു ഗണത്തിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ കൂടിയാണ് ആശ. സോ നമുക്ക് ആശ എന്ന് പറയുന്ന ഈ ഒരു സിനിമയിലെ മാനം കത്തി ആളുമേ എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ഇതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ വഴിയെ വരുന്നുണ്ട്. സുക്കിപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാൾക്കൊപ്പം.

0: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ദിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ദിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: Ladies and gentlemen, listen up to the loser song.

0: നമ്മുടെ ജയസൂര്യയുടെ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് മൂവി ഈസ് ടൈറ്റിൽഡ് ആസ് ടൈറ്റൻസ്. അതിലെ ആഗോള ശൃംഖല എന്ന് പറയുന്ന പാട്ടാണ് കേട്ടോ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. വിത്ത് മീ ആർജിയിൽ കുട്ടി ഓൺ മ്യൂസിക് മപ്പാസ്. ആൻഡ് ദിസ് സോങ് ഇസ് സങ് ബൈ നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ആൻഡ് സന്നിധാനന്ദ്.
1: മ്യൂസിക് മപ്പാസ്.

സോ രണ്ട് പവർഫുൾ വോയിസസ് ആണ് ഈ ഒരു പാട്ടിനെ ബാക്ക് ചെയ്യുന്നത്. അപ്പൊ തന്നെ ഈ ഒരു പാട്ട് എത്ര ഗംഭീരമായിട്ടുള്ള ഒരു പാട്ടാണ് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആൻഡ് ഈ ഒരു പാട്ടിന് വേണ്ടിയുള്ള മ്യൂസിക് ഇസ് കമ്പോസ്ഡ് ബൈ ഡോൺ വിൻസെന്റ് ആൻഡ് ലിറിക്സ് ഇസ് പെൻഡ് ബൈ മുത്തു. പ്രിൻസ് ജോയ് ഡയറക്ട് ചെയ്ത് മിഥുൻ മാനുവൽ തോമസ്, ഇർഷാദ് എം ഹസൻ, പ്രദീപ് സി എസ് എന്നിവർ ചേർന്ന് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് ടൈറ്റൻസ് എന്നുള്ളത്. ആൻഡ് ഇതിന് വേണ്ടിയിട്ടുള്ള തിരക്കഥ ഈസ് റിട്ടൺ ബൈ ജെയിംസ് സെബാസ്റ്റ്യൻ. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഡി ഒ പി ചെയ്തിരിക്കുന്നത് വിഷ്ണു ശർമ്മയാണ് കേട്ടോ. ഡോൺ വിൻസെന്റിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോമ്പോസിഷൻ തന്നെയാണ് ആഗോള ശൃംഖല എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. ആൻഡ് ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു വൈബിന് സെറ്റ് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു വൈബിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ നമുക്ക് ആഗോള ശൃംഖല കേൾക്കാം മ്യൂസിക് മുപ്പാസിലൂടെ ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: മലയാളമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ബാസിയും മമത മോഹൻദാസും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. ക്രിസ്റ്റോ സേവിയറിന്റേതാണ് മ്യൂസിക്, വിനായക് ശിശുകുമാറിന്റെ ലിറിക്സ് ആണ് കേട്ടോ. സോ എന്തായാലും ഈ ഒരു സിനിമയിലെ മെയിൻ കാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നസ്ലിൻ, കുഞ്ചാക്കോ ബോബൻ, ടോവിനോ തോമസ്, സൗബിൻ ഷാഹിർ, ഷറഫുദ്ദീൻ, ശ്രീനാഥ് ബാസി, ചന്ദു സലീം, ഷൈൻ ടോം, നാദിയ മൊയ്തു, ജ്യോതിർമയി, രജിഷ, ഹൻസിക, പാരിസ് എന്നിവരാണ് കേട്ടോ. സോ നമുക്കറിയാം ബാച്ചിലർ പാർട്ടി 1 ഒരു തരംഗം സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പാട്ടുകളെല്ലാം ഇപ്പോഴും നമ്മളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന പാട്ടുകളാണ്. സോ ആ ഒരു സീരീസിലേക്ക് അമൽ നീരദ് തരുന്ന അടുത്ത സെറ്റ് ഓഫ് പാട്ടുകളും അതുപോലെ തന്നെ മൂവി വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇനി ബാച്ചിലർ പാർട്ടി 2 നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പോകുന്നത്. അമൽ നീരദ് പ്രൊഡക്ഷൻസ്, അൻവർ റഷീദ് എന്റർടൈൻമെന്റ്സ്, ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ് ചേർന്നുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പു പ്രഭാകറാണ് ഈ ഒരു സിനിമയുടെ DOP കൈകാര്യം ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും ലെറ്റ്സ് ലിസൺ ടു വാഴവേ മായം ഫ്രം ദി മൂവി ബാച്ചിലർ പാർട്ടി 2 ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 19 അതിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02. ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക.

മുരളി ഡയറക്ട് ചെയ്തിരിക്കുന്ന സിനിമയാണ്. ആൻറ്റി ഹീറോ സിനിമയ്ക്ക് വേണ്ടിയിട്ട് സാം ഡാനിയൽ ആണ് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത്. സമയ മുരളി തന്നെയാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സും പിന്നീതിരിക്കുന്നത്. ആൻഡ് പ്രദീപ് കുമാർ ആണ് താമര എന്ന ഈ പാട്ടിന്റെ സിംഗർ. സരൺ, ജെ ഡി ചക്രവർത്തി, ലാൽ, സ്മേഹ, രാധിക, ശരത് കുമാർ, സാദിഖ്, കാലി വെങ്കട്, ബാലസരവണൻ എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിച്ചിരിക്കുന്ന സിനിമയാണിത്. എസ് ആർ ഡ്രീം സ്റ്റുഡിയോസിന്റെ ബാനറിൽ എസ് റാം പ്രകാശ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എനിമി ഓഫ് ദി സ്മഗ്ലർ എന്ന സിനിമയിലെ താമരൈ എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസ്.

വാക്കോൺ മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർഷേലക്കുട്ടി. അങ്ങനെ പുതുപുത്തൻ റിലീസുകളിലെ പുതുപുത്തൻ പാട്ടുകളായിരുന്നു നമ്മൾ മ്യൂസിക് മപ്പാസിലൂടെ കേട്ടത്. സോ ഇങ്ങനെ നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്ക് കറങ്ങി 9 മണിയോടുകൂടി ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മ്യൂസിക് മപ്പാസ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. സോ ഇന്നത്തെ മ്യൂസിക് മപ്പാസിൽ നമ്മൾ ലാസ്റ്റ് ആയിട്ട് കേൾക്കാൻ പോകുന്നത് ഒരു ഹിന്ദി സോങ് ആണ് കേട്ടോ. പ്രീതം കമ്പോസ് ചെയ്ത്, സോനു നിക്കം, ശ്രേയാ ഘോഷാൽ ചേർന്ന് പാടിയിരിക്കുന്ന, അമിതാഭ് ഭട്ടാചാര്യ വരി എഴുതിയിരിക്കുന്ന, അമിതാഭ് ഭട്ടാചാര്യ മാത്രമല്ല അമേയ ദയാൽ കൂടി വരി എഴുതിയിരിക്കുന്ന പ്രഹാർ, ദ അൺടോൾഡ് സ്റ്റോറി ഓഫ് ഉജ്വൽ നിക്കം എന്ന് പറയുന്ന സിനിമയിലെ ഒരു പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് തുജ്മേം ബസി മേരേ ജാൻ. മ്യൂസിക് മപ്പാസ്.

സോനു നിഗം, ശ്രേയാ ഘോഷാൽ എന്നിവർ ചേർന്ന് പാടിയിരിക്കുന്ന ഒരു പാട്ട്, പ്രത്യേകിച്ച് പ്രീതം മ്യൂസിക് ചെയ്ത് അമിതാഭ് ഭട്ടാചാര്യ വരികൾ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദാറ്റ് ഇസ് എ ടൈറ്റ് കോമ്പിനേഷൻ. ഒരു സൂപ്പർ സോങ് അല്ലാതെ മറ്റൊന്നും നമ്മുടെ മ്യൂസിക് ലവേഴ്സിനെ പ്രതീക്ഷിക്കാനായിട്ടില്ല. സോ അങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് തന്നെയാണ് പ്രഹാർ എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. സോ നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻറ്റി, ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതുപുത്തൻ പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം നമ്മുടെ മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഒരു ശുഭരാത്രിയൊക്കെ പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ ആഴ്ചയിൽ കുട്ടി സൈനിങ് ഓഫ്.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, വിട്ടുകൊടുക്കുക എന്ന് കേൾക്കുമ്പോൾ പലർക്കും അതൊരു പരാജയമായാണ് തോന്നാറുള്ളത്. തോറ്റ് പിന്മാറുന്നതാണോ ഈ വിട്ടുകൊടുക്കൽ? അല്ലേ, അല്ല. ചിലപ്പോഴൊക്കെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒളിച്ചിരിക്കുന്നത് ചില വിട്ടുകൊടുക്കലാണ്. നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന പലതും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാകാം. അത് ചിലപ്പോൾ ചില ബന്ധങ്ങളാവാം, ചില ആഗ്രഹങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ചില വാശികളാകാം. ഇതൊക്കെ വിട്ടുകളയാൻ കാണിക്കുന്ന ആ ഒരു ധൈര്യമുണ്ടല്ലോ, അതാണ് ലൈഫിലെ ഏറ്റവും വലിയ പക്വത. ഒരു കൊഴിഞ്ഞുപോക്കിന് മാത്രമേ പുതിയൊരു വസന്തത്തെ കൊണ്ടുവരാൻ കഴിയൂ എന്ന് പറയുന്ന പോലെ ചില വിട്ടുകൊടുക്കൽ നമ്മുടെ ലൈഫിൽ പുതിയ സന്തോഷങ്ങൾക്കുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി,
1: ദ ക്യൂ ഓഫ് നൈറ്റ്സ്. നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം വന്നാൽ സ്വന്തമാക്കൽ മാത്രമല്ല എന്ന് നമ്മളെപ്പോഴും പറയാറില്ലേ. ഒരാളെ ജീവന തുല്യം സ്നേഹിക്കുമ്പോഴും അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നവരുണ്ട്. ഒരുപക്ഷെ ആ വിട്ടുകൊടുക്കലായിരിക്കും ആ പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ തീവ്രത. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് നമ്മളോടൊപ്പം നിൽക്കുന്നതിനേക്കാൾ സന്തോഷം മറ്റൊരിടത്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ ചങ്കുപൊട്ടുന്ന വേദനയോടെയാണെങ്കിലും അവർക്ക് പോകാൻ വഴിമാറി കൊടുക്കുന്നത് ഒരു പരാജയമല്ല, അത് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ്. സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ദൂരെ നിന്ന് അവരുടെ ചിരി കണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ആ ഒരു മനസ്സ്, അത് ലൈഫിലെല്ലാവർക്കും കിട്ടില്ല. ഈ വിട്ടുകൊടുക്കലിൽ ഒരു തോൽവിയുമില്ല, പകരം അവിടുത്തെ സ്നേഹം എന്നും അനശ്വരമായി നിൽക്കുകയാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ഉഷാഗന്തി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചില ഫ്രണ്ട്സുമായിട്ട് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വഴക്കിടാറുണ്ട്. ആ വഴക്ക് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുമ്പോൾ, പരസ്പരം മിണ്ടാതിരിക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു ശൂന്യതയായിരിക്കും. അവിടെ നമ്മുടെ ഈഗോ, അല്ലെങ്കിൽ ജ്ഞാനത്തിന് ആദ്യം മിണ്ടണം എന്ന വാശി നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറായാൽ തിരികെ കിട്ടുന്നത് നഷ്ടപ്പെടുമായിരുന്ന ഒരു വലിയ സൗഹൃദത്തെയാണ്. സോറി, എൻ്റെ ഭാഗത്താണ് തെറ്റ് എന്ന് പറയാനോ, അല്ലെങ്കിൽ അവരുടെ തെറ്റാണെങ്കിലും അത് മറന്നുകൊണ്ട് ആദ്യം ഒന്ന് പോയി ചിരിക്കാനോ നമ്മൾ തയ്യാറാവുമ്പോൾ ആ ബന്ധം കൂടുതൽ ദൃഢമാവുകയാണ്. തോറ്റുകൊടുക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് മുന്നിലാണെങ്കിൽ ആ തോൽവിക്ക് എപ്പോഴും വിജയത്തേക്കാൾ വലിയ മധുരമുണ്ട്. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, നമ്മളിൽ പലരും ഇന്നും ജീവിക്കുന്നത് ഇന്നലകളാണ്. കഴിഞ്ഞ കാലത്തുണ്ടായ ഒരു വലിയ വേദന, ആരെങ്കിലും പറഞ്ഞ ഒരു മോശം വാക്ക്, അല്ലെങ്കിൽ നമുക്ക് പറ്റിയ ഒരു വലിയ അബദ്ധം, ഇതൊക്കെ മനസ്സിലിട്ട് പൂട്ടിവെച്ച് സ്വയം സങ്കടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എത്രയൊക്കെ മുറുകെ പിടിച്ചാലും കഴിഞ്ഞുപോയ ഒരു നിമിഷത്തെ പോലും തിരികെ കൊണ്ടുവരാൻ നമുക്കാവില്ല. പിന്നെ എന്തിനാണ് ആ ഭാരം പേറി നമ്മൾ ഇന്നത്തെ നമ്മുടെ സന്തോഷങ്ങളെ നശിപ്പിക്കുന്നത്? ആ പഴയ ഓർമ്മകളെ, നമ്മളെ വേദനിപ്പിച്ച വ്യക്തികളെ, ആ കൈപ്പേറിയ അനുഭവങ്ങളെയൊക്കെ അങ്ങ് വെട്ടിക്കളഞ്ഞേക്ക്. ഒരു കാറ്റ് വന്ന് കരയിലകളെ കൊണ്ടുപോകുന്ന പോലെ അതൊക്കെ ലൈഫിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കോട്ടെ. പഴയതിനെ വിട്ടുകൊടുത്താൽ മാത്രമേ പുതിയതിന് കടന്നു വരാൻ മനസ്സിൽ ഇടമുണ്ടാവും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: ഉഷാ ഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും എൻ്റെ അഭിപ്രായമാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതേ നടക്കൂ എന്നൊരു വാശി നമ്മൾ പലപ്പോഴും പിടിക്കാറുണ്ട്. ഒരു തർക്കം വരുമ്പോൾ അത് ജയിക്കാൻ വേണ്ടി നമ്മൾ വാദിച്ചു കൊണ്ടേയിരിക്കും. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ തർക്കം ജയിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്കൊരു വ്യക്തിയായിരിക്കും എന്നേക്കുമായി നഷ്ടപ്പെടുന്നത്. ശരിയാണെന്ന് 100 വട്ടം ഉറപ്പുണ്ടെങ്കിൽ കൂടിയും സമാധാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ മുന്നിൽ നിൽക്കുന്ന ആ ആളുടെ സന്തോഷത്തിന് വേണ്ടി ചിലപ്പോൾ ഒന്ന് മൗനം പാലിക്കുന്നത്, ആ വാശി അങ്ങ് വിട്ടുകൊടുക്കുന്നത് എത്ര മനോഹരമാണ്. ഒരു ബന്ധം തകർക്കാൻ 1 നിമിഷത്തെ വാശി മതി, എന്നാൽ അത് നിലനിർത്താൻ വിട്ടുകൊടുക്കലിൻ്റെ വലിയൊരു മനസ്സ് തന്നെ വേണം. നമ്മുടെ മനസ്സമാധാനത്തേക്കാൾ വലുതല്ല ലോകത്തിലെ ഒരു വാശിയും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: അർദ്ധരാത്രി പെണ്ണും ചെക്കനും കലികാലം
1: കാലം മാറി
0: ആന്നേ
1: ഇതെങ്ങളെ തൊട്ടും പിടിച്ച് സംസാരിക്കാതിരുന്നാ മതി. അങ്ങനെ നടന്ന
0: ഈ ലോകം തന്നെ നിന്നു.
2: ഹേയ് ഒന്ന് നിന്നെ, ഞാൻ തൊട്ടു. നിങ്ങളുടെ പ്രപഞ്ചം എന്താ നിന്നു പോയ മാഷെ?
1: അവനോട് ചോദിക്ക.
2: റാം, ഈ പ്രപഞ്ചത്തിന് എന്തെങ്കിലും സംഭവിച്ചോ? ഇല്ലെന്ന് മാഷമാരെ വിട്ടോ.
0: നിന്നില്ലെന്ന്
2: പോവാം റാം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
1: അതെ, ലൈഫിൽ നമ്മുടെ സങ്കടങ്ങളുടെ ഏറ്റവും വലിയ കാരണം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ വെച്ചു പുലർത്തുന്ന പ്രതീക്ഷകളാണ്. അവർ എന്നെ തിരികെ സ്നേഹിക്കണം, ഞാൻ ചെയ്യുന്നതിന് പകരമായി അവരത് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ സ്വാഭാവികമാണ്. പക്ഷെ പലപ്പോഴും അത് നടക്കാതെ വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. അവിടെയാണ് നമ്മൾ ആ പ്രതീക്ഷകളെ വിട്ടുകൊടുക്കാൻ പഠിക്കേണ്ടത്. ഒരാൾക്ക് നമ്മളോട് എത്രത്തോളം സ്നേഹം തിരികെ നൽകാൻ കഴിയുമെന്നത് അവരുടെ മാത്രം തീരുമാനമാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ നമ്മൾ എന്തിനാണ് വെറുതെ പ്രതീക്ഷകളുടെ ഭാരം പേറുന്നത്? എന്ത് കിട്ടിയാലും ഇല്ലെങ്കിലും എൻ്റെ സ്നേഹം ഞാൻ നൽകുമെന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ, പ്രതീക്ഷകളെ വിട്ടുകൊടുക്കുമ്പോൾ കിട്ടുന്ന ഒരു വല്ലാത്ത സ്വാതന്ത്ര്യമുണ്ട്. അതൊന്ന് അനുഭവിച്ചു തന്നെ അറിയണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അവസാനമായി എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ജീവിതം വളരെ ചെറുതാണ്. ഈ കൊച്ചു ലൈഫിൽ എന്തിനാണ് നമ്മൾ വെറുതെ വാശികളും സങ്കടങ്ങളും കെട്ടിപ്പിടിച്ച് ലൈഫിൻ്റെ ഭാരം കൂട്ടുന്നത്? നമ്മളെ മനസ്സിലാക്കാത്തവരെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെയൊക്കെ ഒന്ന് വിട്ടേക്കുക. നമ്മൾ മുറുകെ പിടിക്കുന്നതോറും കൈകളിൽ നിന്ന് ചോർന്നു പോകുന്ന മടൽ തരികൾ പോലെയാണ് ചില മനുഷ്യരും ചില സാഹചര്യങ്ങളും. അതുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ എല്ലാം വിട്ടുകൊടുക്കാൻ നമുക്ക് പഠിക്കാം. കാരണം വിട്ടുകൊടുക്കാൻ തയ്യാറുള്ളവരാണ് ജീവിതം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത്. അവർക്കാണ് പറക്കാൻ വിശാലമായ ആകാശമുള്ളത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: ഉഷാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

സംഗീതം അനന്ത സാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ഛയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ